0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തൻസീൽ, സൂറത്തുൽ ഖസസിലെ 51 മുതൽ സൂറത്തുൽ അൻകബൂത്ത്, സൂറത്തുർ റൂം, സൂറത്തുൽ ലുഖ്മാൻ എന്നീ അധ്യായങ്ങളാണ് ഇന്നത്തെ തൻസീലിലൂടെ നാം കേട്ടത്. ഈ അധ്യായങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാരി സഅദുൽ ആമി.
1: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ടൊരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ ഒട്ടകമല്ല, ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: الشياطين في الأرض كالذي استهوته الشياطين في الأرض حيران له أصحاب يدعونه إلى الهدى ائتنا قل إن هدى الله هو الهدى وأمرنا لنسلم لرب العالمين وأن أقيموا الصلاة واتقوه وهو الذي إليه تحشرون
1: بيس قرآن راديو നാം കേട്ട് കഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം സൂറ അൽ അൻആമിന്റെ 59 മുതൽ 72 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അലി ബിൻ അബ്ദുറഹ്മാൻ അൽ ഹുതൈഫി.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35 കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: പ്രിയമുള്ള പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് 2026 ജൂലൈ 27 ഹിജ്റ വർഷം 1448 സഫർ 12.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അൽ ബഖറയിലെ 222 മുതൽ 286 വരെയുള്ള വചനങ്ങളാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്ഹനാനിയിലൂടെ പാരായണം നിർവഹിക്കുന്നത്.
2: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ തെൻസിൽ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനി.
1: വിശ്വപ്രശസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
2: أعوذ بالله من الشيطان الرجيم.

പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിന്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذي

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: റാഹിമീം.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാം വണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൽ അഹ്സാബിലെ 50-ാമത് വചനം ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആയത്തിൻ്റെ അവസാന ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആയത്തിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ച ഭാഗങ്ങൾ ആദ്യം പാരായണം ചെയ്ത് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

قد علمنا ما فرضنا عليهم في أزواجهم

الفرج لكي لا يكون عليك حرج لكي لا يكون عليك حرج.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവും എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ സൂറത്തുൽ അഹ്സാബിലെ 50-ാമത് വചനമാണ് നാം മനഃപ്പാഠമാക്കിയത്. ഹാഫിൽ ജാഫർ സലഫിയാണ് നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്.
2: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 74-ാം അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
5: كأنهم حمر مستنفرة فرت من قسورة.
4: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
2: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ കേൾക്കുന്നു അൽ മുഅല്ലിം, സൂറ ആൽ ഇംറാൻ ആയത്ത് 27 മുതൽ 30 വരെ ഖലീഫ അസ്സുനൈജിയുടെ ഖിറാഅത്ത്.
3: تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം, സൂറ ആലി ഇംറാൻ ആയത്ത് 27 മുതൽ 30 വരെ ഖലീഫ സുനൈജിയുടെ ഖിറാഅത്തായിരുന്നു ഇതുവരെ കേട്ടത്.
1: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
3: Peace Radio. Tune to reality.
4: أعوذ بالله من الشيطان الرجيم.

0: أَمْ لَكُمْ سُلْطَانٌ مُبِينٌ فَأْتُوا بِكِتَابِكُمْ إِن كُنتُمْ صَادِقِينَ.
1: പീസ് ഖുർആൻ റേഡിയോ ഇതുവരെ പ്രക്ഷേപണം ചെയ്തത് മധുരം ഖുർആൻ. വിശദ ഖുർആനിൽ 37-ാം അധ്യായം സൂറത്തു സാഫാത്ത്, 114 മുതൽ 157 വരെയുള്ള വചനങ്ങൾ ശ്രോതാക്കൾക്കായി പാരായണം ചെയ്തത് ഹാഫിദ് അഹമ്മദ് അൽ ഉബൈദ്.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി.
1: വചനം 6.
2: അലം തറ, നീ കണ്ടില്ലേ, കൈഫ ഫഅല, എങ്ങനെ ചെയ്തുവെന്ന്, റബ്ബുക, നിന്റെ റബ്ബ്, ബിആദ്, ആദിനെ കൊണ്ട്,
1: അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്,
2: നിന്റെ രക്ഷിതാവ് ആദിനെ കൊണ്ട് എപ്രകാരം ചെയ്തുവെന്ന് നീ കണ്ടില്ലേ.
1: വചനം 7.
2: ഇറമ, അതായത് ഇറമിനെ കൊണ്ട്, ദാതിൽ ഇമാദ്, തൂണിൻ്റെതായ, സ്തംഭത്തിൻ്റെതായ, അതായത് തൂണിന്റെ ആൾക്കാരായ ഇറമു ഗോത്രം.
1: വചനം 8.
2: അല്ലതീലം യുഖ്ലഖ്, സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്തതായ, മിസ്ലുഹ, അതുപോലെയുള്ളവർ, ഫിൽ ബിലാദ്, രാജ്യങ്ങളിൽ, നാടുകളിൽ,
1: അല്ലതീലം യുഖ്ലഖ് മിസ്ലുഹ ഫിൽ ബിലാദ്,
2: അതെ, രാജ്യങ്ങളിൽ അതുപോലുള്ളവർ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത ആ ഗോത്രം.
1: വചനം 9.
2: വസമൂദ, തമൂദിനെ കൊണ്ടും, അല്ലദീന ജാബു, വെട്ടി തുരന്നു ഉണ്ടാക്കിയവരായ, അസ്സുഖ്ര, പാറ, ബിൽവാദ്, താഴ്വരയിൽ,
1: വസമൂദ അല്ലദീന ജാബു അസ്സുഖ്ര ബിൽവാദ്,
2: താഴ്വരയിൽ പാറ വെട്ടി കെട്ടിടങ്ങൾ ഉണ്ടാക്കിയവരായ തമൂദിനെ കൊണ്ടും.
1: വചനം 10.
2: വഫിർഔൻ, ഫിർഔനെ കൊണ്ടും, ദിൽ ഔതാദ്, ആണികളുടെ ആളായ,
1: വഫിർഔന ദിൽ ഔതാദ്,
2: കുറ്റികളുടെ ആളായ ഫിർഔനെ കൊണ്ടും.
1: വചനം 11.
2: അല്ലദീന തഗൗ, അക്രമം ചെയ്തവർ, ധിക്കാരം ചെയ്തവർ, ഫിൽ ബിലാദ്, രാജ്യങ്ങളിൽ,
1: അല്ലദീന തഗൗ ഫിൽ ബിലാദ്,
2: അതെ, രാജ്യങ്ങളിൽ അതിക്രമം നടത്തിയവർ.
1: വചനം 12.
2: ഫഅക്തറു ഫീഹാ, എന്നിട്ട് അതിൽ അവർ വർദ്ധിപ്പിച്ചു, അൽ ഫസാദ്, കുഴപ്പം, നാശം,
1: فأكثروا فيها الفساد,
2: അങ്ങനെ അവർ അതിൽ കുഴപ്പം വർദ്ധിപ്പിച്ചു.
1: വചനം 13.
2: فصب عليهم, അപ്പോൾ അവരുടെ മേൽ ചൊരിഞ്ഞു, ربك, നിന്റെ റബ്ബ്, سوط عذاب, ശിക്ഷയുടെ ചമ്മട്ടി,
1: فصب عليهم ربك سوط عذاب,
2: അതിനാൽ നിന്റെ റബ്ബ് അവരുടെ മേൽ ശിക്ഷയുടെ ചെമ്മട്ടി ചൊരിഞ്ഞു.
1: വചനം 14.
2: ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, ലബിൽ മിർസാദ്, പതിസ്ഥാനത്തു തന്നെ, കാവൽ സ്ഥാനത്തു തന്നെ,
1: ഇന്ന റബ്ബക ലബിൽ മിർസാദ്,
2: നിശ്ചയമായും നിന്റെ റബ്ബ് പതിസ്ഥാനത്തു വീക്ഷിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്.
3: അഴാദ് ഗോത്രം, സമൂദ് ഗോത്രം, ഫിറഔനും ആൾക്കാരും എന്നിവരെല്ലാം ഭൂമിയിൽ നടത്തിയ ധിക്കാരത്തിൻ്റെയും അതിൻ്റെ ഫലമായി അവർ അനുഭവിക്കേണ്ടി വന്ന ശിക്ഷയുടെയും ചരിത്രങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഈ വചനങ്ങളിൽ ചെയ്തിരിക്കുന്നത്. മൂന്ന് കൂട്ടരെപ്പറ്റിയും ഖുർആനിൽ പലപ്പോഴും പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇറമ എന്നു പേരുള്ള ഒരാളുടെ സന്തതികളായിരുന്നു അഴാദ് ജനതയെന്നും അതുകൊണ്ടാണ് അവർക്ക് ഇറമ എന്നൊരു വർഗ്ഗപ്പേരുണ്ടായതെന്നുമാണ് പല വ്യാഖ്യാതാക്കളും പറയുന്നത്. പിതാമഹന്റെ പേർ ഗോത്രത്തിൻ്റെയും വംശത്തിൻ്റെയും പേരായി സ്വീകരിക്കൽ അറബികളുടെ പാരമ്പര്യ പതിവുമാണ്. അവരുടെ പ്രധാന പട്ടണത്തിൻ്റെയോ വാസസ്ഥലത്തിൻ്റെയോ പേരായിരുന്നു അതെന്നും അഭിപ്രായങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ പേരിലും ഗോത്രങ്ങൾ അറിയപ്പെടാറുണ്ട് താനും. അല്ലാഹു അലം. ദാത്തുൽ ഇമാദ്, തൂണിൻ്റെ ആളുകൾ എന്ന് ആദിനെ വിശേഷിപ്പിച്ചതിൻ്റെ താല്പര്യം സൂറത്ത് ഷുഅറയിലെ 128 നിന്നും അതിൻ്റെ വിവരണത്തിൽ നിന്നും മനസ്സിലാക്കാം. ഉയർന്ന കുന്നുകളിലും മറ്റും അനാവശ്യമായി ഉന്നത സ്തംഭങ്ങളും കെട്ടിടങ്ങളും അവർ നിർമ്മിച്ചിരുന്നതായി അവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. അവരുടെ താമസം ഉയർന്ന തൂൺകാലുകളിൽ കെട്ടിയുണ്ടാക്കിയ തമ്പുകളിലായിരുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും വലുപ്പത്തിലും കയ്യൂക്കിലും നിസ്തുല്യരായിരുന്നു ആ ജനത. അതാണ് എട്ടാം വചനത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വമ്പിച്ച പാറകൾ വെട്ടിത്തുരന്ന് വീടും കെട്ടിടവും നിർമ്മിക്കുക സമൂത് ഗോത്രത്തിൻ്റെ പതിവായിരുന്നു. അതാണ് ഒൻപതാം വചനത്തിൽ പ്രസ്താവിക്കുന്നത്. ദിൽ ഔത്താദ്, കുറ്റികളുടെ ആൾ എന്ന് ഫിറഔനിനെ വിശേഷിപ്പിച്ചതിൻ്റെ താൽപ്പര്യം അവൻ്റെ അധികാരശക്തിയും മറ്റും ചൂണ്ടിക്കാണിക്കലാണ് എന്നും കുറ്റികൾ കൊണ്ടുള്ള വിവക്ഷ രണ്ട് മൂന്ന് പ്രകാരത്തിൽ ആയിരിക്കാനിടയുണ്ടെന്നും സൂറത്ത് സ്വാദിൻ്റെ പന്ത്രണ്ടാം വചനത്തിൻ്റെ വിവരണത്തിൽ നാം മുമ്പ് വിവരിച്ചിട്ടുണ്ട്. ഈ മൂന്ന് കൂട്ടരും ചെയ്ത അക്രമങ്ങളുടെ രക്തചുരുക്കമാണ് 11-12 വചനങ്ങളിൽ കാണുന്നത്. എല്ലാവർക്കും അനുഭവപ്പെട്ട ശിക്ഷകളുടെ കാഠിന്യവും വലുപ്പവും ചൂണ്ടിക്കാട്ടുന്നതാണ് 13-ാം വചനത്തിൽ ശിക്ഷയുടെ ചമ്മട്ടി ചൊരിഞ്ഞു എന്ന അലങ്കാരവാക്യം. കാലവ്യത്യാസമോ തരവ്യത്യാസമോ ഇല്ലാതെ എല്ലാവരുടെയും സ്ഥിതിഗതികളെ സദായിപ്പോഴും അള്ളാഹു വീക്ഷിച്ചും കണ്ടറിഞ്ഞും കൊണ്ടിരിക്കുന്നുണ്ടെന്നും ഓരോരുത്തരുടെ പേരിലും അവൻ തക്ക നടപടിയെടുക്കുമെന്നും താക്കീത് ചെയ്യുന്നതാണ് 14-ാം വചനം.
1: വചനം 15.
2: ഫഅമ്മാ, എന്നാൽ, അപ്പോഴോ, അൽ ഇൻസാനു, മനുഷ്യൻ, ഇദാ മബ്തലാഹു, അവനെ പരീക്ഷണം ചെയ്താൽ, റബ്ബുഹു, അവൻ്റെ റബ്ബ്, ഫഅക്റമഹു, എന്നിട്ടവനെ ആദരിച്ചു, വനഅമഹു, അവനു സൗഖ്യം നൽകുകയും ചെയ്തു, ഫയഖൂലു, അപ്പോഴവൻ പറയും, റബ്ബി, എൻ്റെ റബ്ബ്, അക്റമൻ, എന്നെ ആദരിച്ചു, മാനിച്ചു,

0: എന്നാൽ മനുഷ്യനോ അവന് അവന്റെ റബ്ബ് പരീക്ഷണം ചെയ്യുകയും എന്നിട്ടവന് ആദരിക്കുകയും അവന് സൗഖ്യം നൽകുകയും ചെയ്താൽ അപ്പോൾ അവൻ പറയും, എന്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന്.
1: വചനം 16.
2: വഅമ്മാ ഇദാ മബ്തലാഹു,
0: അപ്പോൾ അവനെ പരീക്ഷിച്ചാൽ, ഇനി അവനെ പരീക്ഷിച്ചാൽ,
2: ഫഖദറ,
0: എന്നിട്ടു കണക്കാക്കി, കുടുസാക്കി, പരിമിതപ്പെടുത്തി,
2: അലൈഹി,
0: അവന്റെ മേൽ,
2: റിസ്ഖഹു,
0: അവന്റെ ഉപജീവനം, ആഹാരം,
2: ഫയഖൂലു,
0: അപ്പോഴവൻ പറയും,
2: റബ്ബി,
0: എന്റെ റബ്ബ്,
2: അഹാനൻ,
0: എന്നെ അപമാനപ്പെടുത്തി,
2: നിന്ദിച്ചു,

0: ഇനി അവനെ പരീക്ഷണം ചെയ്യുകയും എന്നിട്ടു അവന്റെ മേൽ അവന്റെ ഉപജീവനം കുടുസാക്കുക അഥവാ പരിമിതപ്പെടുത്തുകയും ചെയ്താലോ അപ്പോൾ അവൻ പറയും, എന്റെ റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുന്നു എന്ന്.
1: മനുഷ്യരിൽ പൊതുവിൽ കാണപ്പെടുന്ന ഒരു സ്വഭാവമാണിത്. സുഖസൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ അത് അള്ളാഹുവിന് തന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടും തനിക്ക് അള്ളാഹുവിങ്കിൽ പ്രത്യേക സ്ഥാനമുള്ളതുകൊണ്ടും ലഭിച്ചതാണെന്ന് വിശ്വസിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുക. നേരെ മറിച്ച് ഉപജീവന മാർഗത്തിലും സുഖസൗകര്യങ്ങളിലും കുറവ് വരുമ്പോൾ തന്നെ അള്ളാഹു അവഗണിച്ചിരിക്കുകയാണെന്നും അപമാനിച്ചിരിക്കുകയാണെന്നും പരാതിപ്പെടുകയും ചെയ്യുക. വാസ്തവത്തിൽ ഐഹികമായ സുഖസൗകര്യങ്ങളാകട്ടെ വിഷമങ്ങളാകട്ടെ അള്ളാഹുവിങ്കിൽ മനുഷ്യനുള്ള സ്നേഹത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ മാനദണ്ഡമായി കണക്കാക്കാവതല്ല. രണ്ടും അള്ളാഹുവിങ്കിൽ നിന്നുള്ള പരീക്ഷണങ്ങളാകുന്നു. സന്തോഷത്തിലും സൗകര്യത്തിലും നന്ദി കാണിക്കുകയും സന്താപത്തിലും ഞെരുക്കത്തിലും ക്ഷമ കാണിക്കുകയും ചെയ്യുന്ന പക്ഷം രണ്ടും അവന് ഗുണകരമായി കലാശിക്കും, ഇല്ലെങ്കിൽ രണ്ടും ദോഷകരവുമായിരിക്കും.
2: വചനം 17.
0: കല്ല, അങ്ങനെയല്ല, വേണ്ട. ബൽ, പക്ഷേ. ലാ തുക്രിമൂന, നിങ്ങൾ ആദരിക്കുന്നില്ല, മാനിക്കുന്നില്ല. അൽ യതീമ, അനാഥക്കുട്ടിയെ. അങ്ങനെ വേണ്ട, പക്ഷേ അതിനും പുറമെ നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല.
2: വചനം 18.
0: വലാ തഹാദ്ദൂന, നിങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. അലാ തഅമി, ഭക്ഷണത്തെപ്പറ്റി. അൽ മിസ്കീൻ, സാധുവിന്റെ, പാവപ്പെട്ടവന്റെ, അഗതിയുടെ.
3: വലാ തഹാദ്ദൂന അലാ തഅമിൽ മിസ്കീൻ,
0: പാവപ്പെട്ടവന്റെ ഭക്ഷണത്തെപ്പറ്റി നിങ്ങൾ പരസ്പരം പ്രോത്സാഹനം നൽകുന്നുമില്ല.
2: വചനം 19.
0: അനന്തരാവകാശത്തെ നിങ്ങൾ അടക്കി കൂട്ടിയ തീറ്റ തിന്നുകയും ചെയ്യുന്നു.
2: വചനം 20.
0: വതുഹിബ്ബൂന, നിങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുന്നു. അൽ മാല, സ്വത്ത്, ധനം. ഹുബ്ബൻ, ഒരു സ്നേഹം. ജമ്മ, അമിതമായ, കഠിനമായ, വല്ലാതെ. ധനത്തെ നിങ്ങൾ അമിതമായ സ്നേഹം സ്നേഹിക്കുകയും ചെയ്യുന്നു.
1: മേൽപ്പറഞ്ഞതാണ് നിങ്ങളുടെ സ്വഭാവം, അത് നന്നല്ല. നിങ്ങൾ വേണ്ടത് അങ്ങനെയല്ല. സുഖസൗകര്യങ്ങളിൽ നന്ദി കാണിക്കുകയും വിഷമങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുകയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് രണ്ടും നിങ്ങൾ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, അനാഥകളുടെയും പാവങ്ങളുടെയും കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കുന്നുമില്ല. ഏതെങ്കിലും വിധേന സ്വത്തു വാരിക്കൂട്ടി ഉപയോഗിക്കുകയും ധനത്തോട് അമിതമായ മോഹം വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് സാരം. അള്ളാഹു ഇവിടെ ഉപയോഗിച്ച വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കുക. അനാഥകളെ സഹായിക്കുന്നില്ലെന്നോ സാധുക്കൾക്ക് ഭക്ഷണം നൽകുന്നില്ലെന്നോ അല്ല അള്ളാഹു പറഞ്ഞത്. അനാഥകളെ ആദരിക്കുന്നില്ലെന്നും സാധുക്കളുടെ ഭക്ഷണ വിഷയത്തിൽ പരസ്പരം പ്രോത്സാഹനം നൽകുന്നില്ലെന്നുമാണ് ആക്ഷേപിച്ചിരിക്കുന്നത്. അനാഥകൾക്ക് ഭക്ഷണം തുടങ്ങിയ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്താലും പോരാ, അവരെ മാനിക്കുകയും ആദരിക്കുകയും കൂടി വേണ്ടതുണ്ട്. സാധുക്കളുടെ വിശപ്പടക്കുവാനുള്ള ആഹാരം കൊടുത്താലും പോരാ, അവരുടെ വിഷയത്തിൽ പരസ്പരം സഹകരിച്ച് കൂട്ടായ പരിശ്രമങ്ങൾ നടത്തുകയും വേണ്ടതുണ്ട് എന്നൊക്കെയാണ് അതിലടങ്ങിയ സൂചനകൾ. അന്യായമായ മാർഗങ്ങളും ദുസ്സാമർഥ്യവും വഴി അനന്തരാവകാശികളെ കബളിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്യുക, അന്യരുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കുക, ഇതെല്ലാം ഇന്ന് പരക്കെ കാണാവുന്ന സ്വഭാവങ്ങളാണ്. ധനമോഹത്തെക്കുറിച്ചും അത് വാരിക്കൂട്ടുന്നതിലും ഉപയോഗിക്കുന്നതിലുമുള്ള താല്പര്യത്തെക്കുറിച്ചും പറയേണ്ടതുമില്ല. എന്തു മാർഗം സ്വീകരിച്ചും ധനം സമ്പാദിക്കണം, ആർഭാടമായി കഴിഞ്ഞുകൂടണം എന്ന വിചാരമാണ് മിക്ക മനുഷ്യർക്കുമുള്ളത്. തങ്ങളുടെ ജീവിത ലക്ഷ്യം തന്നെ ധനസമ്പാദനവും ആഡംബര ജീവിതവുമാണ് അവരുടെ ദൃഷ്ടിയിൽ. ഇന്ന് ലോകത്ത് നടക്കുന്ന അനീതികളുടെയും അഴിമതികളുടെയും മൂലകാരണങ്ങൾ പരിശോധിച്ചാൽ അവയിൽ ഏറിയക്കൂറും ധനമോഹത്തിൽ നിന്ന് ഉടലെടുത്തതായിരിക്കും. വാസ്തവത്തിൽ ധനം ഒരു ശപിക്കപ്പെട്ട വസ്തുവായത് കൊണ്ടല്ല ഇത്. പക്ഷേ അതിനെ അളവിൽ കവിഞ്ഞ പ്രാധാന്യം നൽകുന്നതും അത് ന്യായമായ രൂപത്തിൽ സമ്പാദിക്കാതിരിക്കുന്നതും വിനിയോഗിക്കേണ്ട പ്രകാരം വിനിയോഗിക്കാതിരിക്കുന്നതുമാണ് ശാപഹേതു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹേ ആദമിൻ്റെ മകനെ, അത്യാവശ്യം കഴിച്ച് മിച്ചമുള്ളത് ചിലവഴിക്കൽ നിനക്ക് ഗുണകരമാണ്, അത് പിടിച്ചു വെക്കുന്നത് നിനക്ക് ദോഷകരവുമാണ്. അത്യാവശ്യമായതിനെപ്പറ്റി നീ ആക്ഷേപിക്കപ്പെടുന്നതല്ല. നീ പ്രാരാബ്ധം വഹിക്കുന്നവരെ കൊണ്ട് നീ ആരംഭിക്കണം. അഥവാ നീ ചെലവ് കൊടുക്കേണ്ടുന്ന ഭാര്യമക്കൾ മുതലായവരുടെ കാര്യത്തിൽ നീ മുൻഗണന നൽകണം. മേലെ കൈ അഥവാ കൊടുക്കുന്ന കൈ താഴെ കൈയിനെ അഥവാ വാങ്ങുന്ന കൈയിനേക്കാൾ ഉത്തമമാണ്. മുസ്ലിം. മറ്റൊരു നബിവചനത്തിൽ ഇപ്രകാരം കാണാം, അള്ളാഹു തന്നെയാണ് ദാരിദ്ര്യത്തെയല്ല ഞാൻ നിങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നത്, പക്ഷേ നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവർക്ക് വിശാലമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് ഐഹിക ജീവിതം വിശാലമാക്കപ്പെടുകയും അങ്ങനെ അവർ അന്യോന്യം വഴക്കടിച്ചിരുന്നതുപോലെ നിങ്ങൾ അന്യോന്യം വഴക്കടിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ ഭയപ്പെടുന്നത്. അപ്പോൾ അവരെ അത് നാശത്തിലാക്കിയതുപോലെ നിങ്ങളെയും അത് നാശത്തിലകപ്പെടുത്തി കളയും. ബുഖാരി മുസ്ലിം.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീറു അമാനി, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫജറിൻ്റെ 6 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് നാം തഫ്സീറു അമാനിയിൽ മനസ്സിലാക്കിയത്.
5: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഒരു ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും ജുസ 19 പാരായണം നിർവഹിക്കുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖതമുൽ ഖുർആൻ. ഇന്നത്തെ ഖതമുൽ ഖുർആനിൽ ജുസ് 19 പാരായണമാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഷീദ് സഫി.
1: أعوذ بالله من الشيطان الرجيم.

0: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35, കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ മിക്കവാറും പിഴവുകൾ സംഭവിക്കുന്നവരാണ് നമ്മൾ. അക്ഷരങ്ങളിലും വാക്കുകളിലും അതോടൊപ്പം തന്നെ അതിൻ്റെ നിയമവലികളിലുമൊക്കെ തെറ്റുകൾ സംഭവിച്ചേക്കാവുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് തന്നെ വരാറുണ്ട്. എങ്കിൽ അത്തരം കാര്യങ്ങളെ വളരെ കൃത്യമായി പഠിപ്പിക്കുകയും തെറ്റുകൾ തിരുത്തി തരികയും ചെയ്യുന്ന വളരെ മനോഹരമായ മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അത്തഹ്സീൻ. അത്തഹ്സീനിൽ ഇപ്പോൾ സൂറത്തുൽ ബക്രയുടെ 26-ാമത്തെ ആയത്തിൻ്റെ പഠനമാണ് നടക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുകൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സ്വാഭാവികമായിട്ട് കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 26-ാമത്തെ ആയത്ത്.

ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇന്നല്ലാഹ നൂന് ശദ്ദ് മണിക്കണം, ഗുന്ന ചെയ്യണം. ഇന്ന ഗുന്നയുടെ ദൈർഘ്യം രണ്ട് ഹർക്കത്തിൻ്റെ ഖദറാണ്. മഖ്റജ് ഖൈശൂമ്, തരിമൂക്കിൽ നിന്നാണ് ഗുന്നയുടെ ശബ്ദം. ഇന്നല്ലാഹ ലാ യസ്തഹ്യി, ഈ പദം ഓതുന്ന സമയത്ത് പലപ്പോഴും ലാസ്തഹീ ഇങ്ങനെ എസ്തഹീ അയ്യദ്രിബ എസ്തഹീ അയ്യദ്രിബ ഇങ്ങനെ ഓതരുത്. ഐ ഇന്നല്ലാഹ ലാ യസ്തഹീ യസ്തഹീ, യാഇന് കസർ നൽകിക്കൊണ്ട് നീട്ടണം. യസ്തഹീ, അതുപോലെ തന്നെ മദ്ദിൻ്റെ അക്ഷരമായ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ. ലാ യസ്തഹീ അൻ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്, മദ്ദ് മുൻഫസിൽ. ശേഷം അയ്യദ്രിബ, സാക്കിനായ നൂന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന, നൂനിനെ യാഇലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അയ്യദ്രിബ അയ്യദ്രിബ അയ്യദ്രിബ. ദാദിൻ്റെ ഉച്ചാരണവും ശ്രദ്ധിക്കണം. ഒന്ന് ഖൽഖല ചേര് യദ്രിബ അല്ല, അതുപോലെ തന്നെ യദ്രിബ യദ്രിബ ഇങ്ങനെ നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ നാവിൻ്റെ അരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം അതിനെ ഉച്ചരിക്കേണ്ടത്. അതോടൊപ്പം ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അയ്യദ് യദ് ദ ദി ദു അദ് യദ്രിബ യദ്രിബ. أن يضرب مثلا ما بعوضة مثلا مثلا إن ثاء ناكشرة سينا كي تشريك ده مثلا ألا مثلا مثلا ناوين ده أتم من بلوغ لده إرين رجل كده لده ألبم بورت توتن إلكنا أده أتم ماتر مثلا مثلا

ഉച്ചരിക്കണം. ബഊദതൻ ഫമ, തൻവീനു ശേഷം ഫ വരുമ്പോഴും ഇദ്ഗാമിലേക്ക് ആ ഒരു മണിക്കൽ ശബ്ദം പോവരുത്, ഇഖ്ഫ ആണ്. ബഊദതൻ ഫമ, ഫമ ഫൗഖഹ, ഫൗഖ ഫൗഖഹ. ഫഅമ്മ അല്ലദീന, മീമിന് ശദ്ദ് മണിക്കണം. ഫഅമ്മ അല്ലദീന, അല്ലദീന, അല്ലസീന അല്ല, അല്ലദീന. ആമനു ഫയഅലമൂന, ഫയ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഫയഅലമൂന അന്നഹുൽ, നൂന് ശദ്ദ് ഗുന്ന ചെയ്യണം. അന്നഹുൽ ഹഖു, ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. ഹ ഹി ഹു അഹ് ഹഖു, ഖാഫ് ചെറുനാക്കിൻ്റെ ആ ഭാഗം, തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്. ഹഖു മിർ റബ്ബിഹിം, സാക്കിന നൂന് ശേഷം റാ, ഇത് ഖാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. മിർറ മിൻ റബ്ബിഹിം എന്നല്ല, മിർറ ഇങ്ങനെയുമല്ല, മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം. വഅമ്മ അല്ലദീന, മീമിന് ശദ്ദ് മണിക്കണം. വഅമ്മ അല്ലദീന, അല്ലസീന അല്ല, അല്ലദീന. കഫറു ഫയഖൂലൂന, ഫയഖൂലൂന. മാദ അറാദ അല്ലാഹു, മദ് മുൻഫസൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. ബിഹാദ മഥല, ബിഹാദ, ബിഹാസ അല്ല, ബിഹാദ. മഥല, മഥല, മസല എന്ന് പറഞ്ഞ് നിർത്തരുത്. മ ഥ ഥ, നാവിൻ്റെ അറ്റം അല്പം പുറത്തായിരിക്കണം. മഥ, മഥല. ഇനി അവിടെ വഖഫ് ചെയ്യാം, കൂട്ടിയൊതുകയും ചെയ്യാം. മഥല, മഥല. യുദില്ലു, യുദില്ലു ബിഹി കസീറ. യുദില്ലു, വാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. യുദില്ലു ബിഹി കസീറ, കസീറ അല്ല, കസീറ. കസീറൻ വയഹ്ദി, ഇത് ഖാം ബിഗുന്ന, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. തൻവീനിനെ വാ എന്ന അക്ഷരത്തിലേക്ക് ഇത് ഖാം ചെയ്യണം. കസീറൻ വയഹ്ദി ബിഹി കസീറ, കസീറ എന്ന് പറയരുത്, കസീറ, കസീറ. وَمَا يُضِلُّ بِهِ ضَ, يُضِلُّ, يُضِلُّ, يُضِلُّ, يُضِلُّ അല്ല, يُضِلُّ بِهِ അങ്ങനെ പറയരുത്. وَمَا يُضِلُّ بِهِ إِلَّا الْفَاسِقِينَ. ഇവിടെ ബിഹി ഇല്ല, ഹാഉൽ ലമീറിന് ശേഷം ഹംസ, ഹാഉൽ ലമീർ. ഇവിടെ മദ് മുൻഫസ്സിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണത്. സുലത്തു തവീല, സുലത്തുൽ കുബറ എന്നൊക്കെയാണ് അതിൻ്റെ പേര്. ബിഹി ഇല്ലൽ ഫാസിഖീൻ, ഫാസിഖീൻ, ഖാഫ്, ഫാസിഖീൻ. അവസാനത്തിൽ മദ് ആയിരുന്നു സുക്കൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 26-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്യണം, ശ്രദ്ധിക്കണം. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സൂറ അൽ ബഖറയിലെ 26-ാമത്തെ ആയത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന തെറ്റുകളോ അതല്ലെങ്കിൽ സ്ഖലിതങ്ങളോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനനായ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമ്മോട് സംസാരിക്കുകയായിരുന്നു.
2: പീസ് റേഡിയോ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ,

0: തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: يعملون.
1: ما شاء الله جزاكم الله خيرا. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിൻ്റെ 1 മുതൽ 30 വരെയുള്ള ജുസ്ഉകളിൽ ഓരോരോ പേജുകൾ കേൾക്കാനുള്ള അവസരങ്ങളാണ് മനഃപ്പാഠം പ്രോഗ്രാമിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേട്ടത് 478-ാമത്തെ പേജിൻ്റെ പാരായണം. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സയ്യിദ് അൽഗാമിദി.
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ. ഇനി ഹറമൈൻ ലൈവ്. മക്കയിൽ നിന്നും ഫജ്ർ നമസ്കാരത്തിലെ ഖിറാത്ത്, സൂറ സജദയും ഇൻസാനും. ഷെയ്ഖ് ബന്ദർ ബലീല,

മഗ്രിബ് നമസ്കാരത്തിൽ മദീന മുനവറയിലെന്നും സൂറത്തുൽ ഫാത്തിർ ആയത്ത് 29 മുതൽ 39 വരെയുള്ള വചനം ഖിറാഅത്ത് ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.

0: ഹറംബൈൻ ലൈവ് ഇവിടെ സമാപിക്കുന്നു.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർത്തി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രസിദ്ധ ഖുർആൻ ഖാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറ ഫാത്തിർ 27 മുതൽ അവസാന വചനം വരെയും സൂറ യാസീൻ, സൂറ സോഫാത്ത്, സൂറ അസ്വാദ് എന്നീ സൂറത്തുകൾ മുഴുവനായും പാരായണം ചെയ്യുന്നത് പ്രശസ്ത ഖാരി സഅദ് അൽ ഗാമിദി.
1: بسم الله الرحمن الرحيم. ألم

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറ ഫാത്തിർ 27 മുതൽ അവസാന വചനം വരെയും സൂറ യാസീൻ, സൂറ സോഫാത്ത്.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിന്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിന്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആന്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
4: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുകാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം മധുരം ഖുർആൻ സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയിസ് ഓഫ് പീസ് സ്റ്റുഡിയോയിൽ രണ്ട് ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം, പ്രൊഫസർ ഹാരിസുബിന് സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹൃദയവസന്തം. നമ്മോട് ക്ലാസ് എടുത്ത് സംസാരിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

ഹുസ്ന മആബ്. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 49-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. ഹാദാ, ഇത്, ദിക്റുൻ, ഒരു സ്മരണയാണ്, അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ്, അല്ലെങ്കിൽ ഒരു കീർത്തിയാകുന്നു. വ ഇന്നലിൽ മുത്തഖീന, നിശ്ചയമായും ഭയഭക്തന്മാർക്ക് ഉണ്ട്. ലഹുസ്ന മആബ്, നല്ല മടക്കസ്ഥാനം. അതായത് ഇതൊരു സ്മരണയത്രേ, നിശ്ചയമായും സൂക്ഷിക്കുന്ന ഭയഭക്തന്മാർക്ക് നല്ല മടക്കസ്ഥാനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല കുറേ പ്രവാചകന്മാരെക്കുറിച്ച് അവരുടെ ഗുണഗണങ്ങളെക്കുറിച്ചും അവരുടെ പ്രത്യേകതകളെക്കുറിച്ചും നേരത്തെ ഓർമ്മിപ്പിച്ചു. അതിനെക്കുറിച്ചാണ് ഹാദാ ദിക്റുൻ, ഇതൊരു ഓർമ്മിപ്പിക്കലാണ് എന്ന് പറഞ്ഞത്. തീർച്ചയായും പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആൻ വിവരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ കഥ പറഞ്ഞ് മനുഷ്യരെ ആസ്വദിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി, അവരിൽ നിന്ന് ഒരുപാട് മാതൃകകൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് അവരുടെ ചരിത്രം ഖുർആൻ പല സ്ഥലത്തും വിവരിക്കുന്നത്, വിശദീകരിക്കുന്നത്. അതാണ് ഹാദാ ദിക്റുൻ എന്ന് പ്രത്യേകമായി പറഞ്ഞത്. അല്ലാമ സഅദി റഹ്മത്തു പറയുന്നു, ഹാദാ ഐ ദിക്റു ഹാഉലാഇൽ അംബിയാ ഇസ്സഫ്വ, ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഈ പ്രവാചകന്മാരെക്കുറിച്ച് അല്ലാ അവരെ പുകഴ്ത്തി പറഞ്ഞത്, അവരെക്കുറിച്ച് പരാമർശിച്ചത്. വദിക്റു ഔസാഫിഹിം, അവരുടെ വിശേഷണങ്ങൾ അല്ലാഹു പറഞ്ഞത്. ദിക്റുൻ, അതൊരു ഓർമ്മിപ്പിക്കലാകുന്നു. ഫി ഹാദൽ ഖുർആനി ദിദ്ദിക്ർ യതദക്കറു ബി അഹ്വാലിഹിമുൽ മുതദക്കിറൂന വയഷ്താഖു ഇലൽ ഇഖ്തിദാഇ ബി ഔസാഫിഹിമുൽ ഹമീദ അൽ മുഖ്തദൂൻ, അവരുടെ മാതൃകകൾ കണ്ടുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും ചിന്തിക്കുവാനും, അവരുടെ സ്തുത്യർഹമായ മാതൃകകൾ കണ്ടുകൊണ്ട് അവരെ മാതൃക ആയി സ്വീകരിക്കാനും മാതൃകായോഗ്യമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹു അതിനു വേണ്ടിയാണ് ഓർമ്മിപ്പിക്കുന്നത്. വയഅരിഫു, അതുപോലെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി, മാ മന്നല്ലാഹു അലൈഹിം ബിഹി മിനൽ ഔസാഫി സക്കിയ, അല്ലാ അവർക്ക് കൊടുത്ത ഏറ്റവും നല്ല വിശേഷണങ്ങൾ, പരിശുദ്ധമായ വിശേഷണങ്ങൾ. വമാ നശറലഹും മിനസ്സനാഇ ബൈനൽ ബരിയ, സൃഷ്ടികൾക്കിടയിൽ അല്ലാ അവരെ പുകഴ്ത്തിയതിനെക്കുറിച്ചും ഓർമ്മിപ്പിക്കാൻ വേണ്ടി. ഫഹാദാ നൗഉൻ മിനൽ അൻവാഇ ദിക്ർ വഹുവ ദിക്റു അഹ്ലുൽ ഖൈർ, ഇത് പുകഴ്ത്തലിൻ്റെ അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കലിൻ്റെ ഏറ്റവും നല്ല ഒരു മാതൃകയും ആകുന്നു. മറ്റൊന്ന് ഹാദാ, ഇത്, അല്ലദി ദക്കർനാഹു ലക ദിക്റുൻ, താങ്കൾക്ക് നാം പറഞ്ഞു തന്ന, താങ്കളെ നാം ഓർമ്മിപ്പിച്ച ഈ കാര്യം. ഇവിടെ മുഫസ്സിരീങ്ങളിൽ ചിലർ പറയുന്നു ഹാദാ ദിക്റുൻ, ഒരു പരിപൂർണമായ വഖഫ് അവിടെയുണ്ട്, ഇതൊരു സ്മരണയാണ് എന്ന്. തുടർന്ന് മറ്റൊരു കാര്യമാണ് തുടർന്നുള്ള ഭാഗത്ത് അല്ലാഹു വ്യക്തമാക്കുന്നത്. അതെന്താണ്? വ ഇന്നലിൽ മുത്തഖീന വഹും അസ്ഹാബുൽ അഖീദത്തി സ്വാലിഹ വൽ അമലി സ്വാലിഹ്, തീർച്ചയായും തഖ്വ പാലിച്ചുകൊണ്ട് ജീവിച്ചവർക്കുണ്ട്. ആരാണ് ഈ തഖ്വ പാലിച്ചുകൊണ്ട് ജീവിച്ചവർ? ഏറ്റവും നല്ല വിശ്വാസം സ്വീകരിച്ച, ഏറ്റവും നല്ല കർമ്മങ്ങൾ അനുഷ്ഠിച്ച ആളുകൾ, അല്ലേ, കലർപ്പില്ലാത്ത തൗഹീദ് വിശ്വാസമായി സ്വീകരിച്ചവർ. അതുപോലെ തന്നെ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട അധ്യാപനങ്ങൾ, മുഹമ്മദ് നബിയുടെ അനുയായികൾ പ്രവാചകൻ പഠിപ്പിച്ച ആ അധ്യാപനങ്ങൾ കൃത്യമായി പിന്തുടരുന്ന, അതാണ് അമലു സ്വാലിഹ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ അൽ അഖീദത്തു സ്വാലിഹ വൽ അമലു സ്വാലിഹ്, നല്ല വിശ്വാസവും നല്ല കർമ്മങ്ങളും സ്വീകരിച്ച അത്തരം മുത്തഖീങ്ങൾ. പലപ്പോഴും ആളുകൾ തെറ്റായി മനസ്സിലാക്കാറുള്ളത്, വിശ്വാസം എങ്ങനെയായാലും കുഴപ്പമില്ല, കർമ്മങ്ങൾ എങ്ങനെയായാലും കുഴപ്പമില്ല, ചില പ്രത്യേകമായ വേഷഭൂഷണങ്ങൾ, ചില പ്രത്യേകമായ വേഷവിധാനങ്ങൾ സ്വീകരിച്ചാൽ അതുകൊണ്ട് അത് തഖ്വയുടെ അടയാളമാകുന്നു എന്ന് ചിന്തിക്കുന്നു.

ധരിക്കുന്ന സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ സുന്നത്തിന്റെ പിൻബലമില്ലാത്ത പ്രവാചകന്റെ വാക്കോ അവിടുത്തെ പ്രവൃത്തിയോ അവിടുത്തെ അംഗീകാരമോ മാതൃകയായിട്ടില്ലാത്ത ഏത് കർമ്മം, ദീനിന്റെ പേരിൽ അനുഷ്ഠിക്കുന്ന കർമ്മവും അത് സുന്നത്താവുകയില്ല. അതുകൊണ്ട് തന്നെ അത് അനുഷ്ഠിക്കുന്ന ആളുകൾ ഭക്തന്മാരാണെന്ന് പറയാനും സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു തആല എന്താണ് വിശ്വാസം, എന്താണ് യഥാർത്ഥ വിശ്വാസിയുടെ ക്വാളിറ്റി എന്ന് സൂറത്തുൽ ബഖറയിൽ കൃത്യമായി പറയുന്നു. ലൈസൽ ബിർറ, പുണ്യം എന്ന് പറഞ്ഞാൽ അതല്ല. അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിച്ചു നിർത്തൽ, അതല്ല പുണ്യമെന്ന് പറഞ്ഞാൽ. വലാക്കിന്നൽ ബിർറ, എന്നാൽ പുണ്യമെന്ന് പറഞ്ഞാൽ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി, ആരാണോ അള്ളാഹുവിലും അന്ത്യനാളിലും വൽ മലായികത്തി മലക്കുകളിലും വൽ കിതാബി വേദഗ്രന്ഥങ്ങളിലും വൻ നബിയീൻ പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നത്. ഈ പറഞ്ഞ പ്രധാനപ്പെട്ട വിശ്വാസ കാര്യങ്ങളെല്ലാം തന്നെ അത് കൃത്യമായി വിശ്വസിക്കലാകുന്നു പുണ്യമെന്ന് പറഞ്ഞാൽ. അപ്പൊ പുണ്യത്തിന്റെ അടിസ്ഥാനം വിശ്വാസവിശുദ്ധിയാകുന്നു എന്നർത്ഥം. വഹാദിഹിഹിയൽ അഖീദ, ഇതാകുന്നു വിശ്വാസം എന്ന് പറഞ്ഞാൽ. വആതൽ മാല അലാ ഹുബ്ബിഹി, അതിന്റെ അടിസ്ഥാനത്തിൽ, ആ വിശ്വാസം സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ. വആതൽ മാല അലാ ഹുബ്ബിഹി, ധനത്തോട് ഇഷ്ടമുണ്ടായിരിക്കെ അത് ചെലവഴിക്കൽ. ദവിൽ ഖുർബ, കുടുംബബന്ധമുള്ളവർക്ക്. വൽ യതാമ, അനാഥകൾക്ക്. വൽ മസാകീന, അഗതികൾക്ക്. വബ്ന സബീൽ, സ്വദേശം വിട്ടുകൊണ്ട് മറ്റൊരു നാട്ടിൽ പോയി പ്രയാസപ്പെടുന്നവർക്ക്. വസ്സായിലീന, ചോദിച്ചു വരുന്നവർക്ക്. വഫിർ റിഖാബി, അടിമയെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ. ഇങ്ങനെയൊക്കെ ധനം ചെലവഴിക്കലാകുന്നു പുണ്യത്തിന്റെ മറ്റൊരു ഭാഗം. വ അഖാമ സ്വലാ, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കൽ. വആത സകാത്ത, സകാത്ത് നൽകൽ. വൽ മൂഫൂന ബി അഹ്ദിഹിം, കരാറുകൾ പൂർത്തീകരിക്കൽ അഥവാ പാലിക്കൽ. ഇദാ ആഹദു, കരാറിൽ ഏർപ്പെട്ടാൽ. വസ്വാബിരീന, ക്ഷമ കൈക്കൊള്ളൽ. ഫിൽ ബഅസാഇ വദ്ദറായി, ദുരിതങ്ങളിലും പ്രയാസഘട്ടത്തിലും. വഹീനൽ ബഅസി, യുദ്ധത്തിന്റെ വേളകളിലും. ഇത് സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും. ഹാദിഹി ഹിയൽ അഅ്മാലു സ്വാലിഹ, ഇതാണ് സൽ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ച വിശ്വാസ കാര്യമായിരിക്കണം. സൽകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ച കർമ്മങ്ങളായിരിക്കണം. അതാണ് അള്ളാഹു ആ വചനം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, ഉലാഇക്കല്ലദീന സ്വദഖു, അവരാകുന്നു സത്യം പറഞ്ഞവർ. വഉലാഇക ഹുമുൽ മുത്തഖൂൻ, അവർ തന്നെയാകുന്നു തഖ്വ ഉള്ള ആളുകൾ. അപ്പോ നമ്മൾ പഠിക്കുന്ന ഈ ആയത്തിൽ പറഞ്ഞത് തഖ്വയെക്കുറിച്ചായിരുന്നു. വഇന്നലിൽ മുത്തഖീന, തീർച്ചയായും തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കുണ്ട്. ആരാണ് മുത്തഖീങ്ങൾ എന്നാണ് സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കിയത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ചില തെറ്റായ വിശ്വാസങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ, ചില അനുഷ്ഠാനങ്ങൾ, ചില കർമ്മങ്ങൾ ആചരിക്കുന്നതിലൂടെ ഒരാൾ മുത്തഖിയാവുകയില്ല എന്നത് നാം കൃത്യമായി മനസ്സിലാക്കണം. ഇന്നലിൽ മുത്തഖീന ലഹുസ്ന മആബ്, മർജിഅൻ ഹസനൻ ജമീലൻ, നല്ല മനോഹരമായ മടക്കസ്ഥാനം അവർക്കുണ്ട്. വഹുവ, അതാകട്ടെ, അതേതാണ്? ജന്നാത്തു അദിനിൻ, സ്ഥിരവാസത്തിന്റെ സ്വർഗത്തോപ്പുകൾ. ജന്നാത്തു ഇഖാമത്തിൻ, എന്നുമെന്നും താമസിക്കാനുള്ള ആ സ്വർഗത്തോപ്പ്. ജന്നാത്തു ഖുലൂദിൻ, ലേ ശാശ്വതവാസത്തിന്റെ സ്വർഗത്തോപ്പ്. ലാ യബ്ഗൂന അൻഹാ ഹിവല, സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു വിശേഷിപ്പിച്ചല്ലോ, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് ഉണ്ടായിരിക്കും. ജന്നാത്തുൽ ഫിർദൗസി നുസുല, അവർക്ക് അത്യുന്നതമായ സ്വർഗത്തോപ്പുകൾ ഉണ്ടായിരിക്കും. നുസുല, സൽക്കാരമായിട്ട്. തുടർന്ന് പറയുന്നു, ലാ യബ്ഗൂന അൻഹാ ഹിവല, ആ സ്വർഗത്തിൽ നിന്ന് ഒന്ന് മാറി താമസിക്കാൻ അവർ ആഗ്രഹിക്കുകയില്ല. എന്നുമെന്നും താമസിക്കാൻ പറ്റിയ തരത്തിലുള്ള ആ സ്വർഗലോകം അവർക്കല്ലാഹു നൽകും എന്നർത്ഥം.
തുടർന്ന് 50-ാമത്തെ വചനം.

0: ജന്നാത്തി അദിനിം മുഫത്തഹത ലഹുമുൽ അബ്വാബ്. ജന്നാത്തി അദിനിൻ, അതായത് സ്ഥിരവാസത്തിൻ്റെ സ്വർഗങ്ങൾ, മുഫത്തഹത്തൻ ലഹും, അവർക്കു വേണ്ടി തുറന്നു വെക്കപ്പെട്ട, അൽ അബ്വാബ്, വാതിലുകൾ, അഥവാ അവർക്കു വേണ്ടി വാതിലുകൾ തുറന്നു വെക്കപ്പെട്ടിട്ടുള്ള സ്ഥിരവാസത്തിൻ്റെ സ്വർഗങ്ങൾ. അതാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നത് എന്നർത്ഥം. അള്ളാഹു ആ സൗഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാമ സഅദി റഹ്മത്തുള്ള വിശദീകരിക്കുന്നു, സുമ്മ ഫസ്സറഹു വഫസ്സലഹു, പിന്നെ അള്ളാഹു വ്യക്തമാക്കുന്നു, വിശദീകരിക്കുന്നു. ഫഖാല ജന്നാത്തി അദിനിൻ, സ്ഥിരവാസത്തിൻ്റെ സ്വർഗം, ഐ ജന്നാത്തി ഇഖാമത്തിൻ, എന്നുമെന്നും താമസിക്കാനുള്ള ആ സ്വർഗം. ലാ യബ്ഗി സാഹിബുഹ ബദലൻ മിൻഹാ, ആ സ്വർഗലോകത്ത് നിന്ന് ഒന്ന് മാറി താമസിക്കാൻ, ഇനി വേറൊരു ലോകത്തേക്ക് പോകാമെന്ന് ഒരിക്കലും സ്വർഗാവകാശി, സ്വർഗവാസി ആഗ്രഹിക്കുകയില്ല. കാരണം മിൻ കമാലിഹാ വനഈമിഹാ, അതിൻ്റെ സുഖാനുഗ്രഹം കൊണ്ട്, അതിൻ്റെ പരിപൂർണത കൊണ്ട്. വലൈസു ബിഖാരിജീന മിൻഹാ വലാ ബിമുഖ്റജീന, സ്വർഗത്തിൽ നിന്ന് അവർ പുറത്തു പോകുന്നവരുമല്ല, പുറത്താക്കപ്പെടുന്നവരും അല്ല. പിന്നെ മുഫത്തഹത്തൻ ലഹുമുൽ അബുവാബ്, മുഫത്തഹത്തൻ ലഹുമുൽ അബുവാബ്, അവർക്കു വേണ്ടി തുറന്നു വെക്കപ്പെട്ട വാതിലുകൾ ഉള്ള സ്വർഗം. ഐ മുഫത്തഹത്തൻ ലി അജലിഹിം അബുവാബു മനാസിലിഹ, സ്വർഗത്തിലെ ഭവനങ്ങളുടെ കവാടങ്ങൾ മലർക്കെ തുറന്നിട്ടിരിക്കും. വ മസാക്കിനിഹ ലാ യഹ്താജൂന അൻ യഫ്തഹൂഹും, ഒരിക്കലും സ്വർഗവാസി അവൻ അത് തുറക്കേണ്ട ആവശ്യമില്ല, അത് തുറന്നിട്ടിരിക്കുകയായിരിക്കും. ബൽഹും മഖ്ദൂമൂൻ, മാത്രമല്ല അവർക്കവിടെ ഭൃത്യന്മാരുണ്ടായിരിക്കും. വഹാദാ ദലീലുൻ ഐലൻ അലൽ അമാനിത്താമി, ഈ ആയത്തിൽ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട്. ഇത് സ്വർഗമെന്ന് പറഞ്ഞാൽ നിർഭയത്വത്തിൻ്റെ സ്ഥലമാകുന്നു എന്നതും അറിയിക്കുന്നു. കാരണം വഅന്നഹു ലൈസ ഫീ ജന്നാത്തി അദിനിൻ മാ യൂജിബു അൻ തുഗ്ലിഖ ലി അജലിഹി അബ്വാബിഹ അബ്വാബിഹ, കവാടങ്ങൾ അടച്ചു വെക്കേണ്ടുന്ന ഒരു ഭയത്തിൻ്റെ അവസ്ഥ സ്വർഗലോകത്തില്ല. എല്ലാം മലർക്കെ തുറന്നിട്ടിരിക്കുന്ന നിർഭയത്വമുള്ള ഒരു സ്ഥലമാകുന്നു സ്വർഗലോകം. അതാണ് ആ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കിയ കാര്യം. വഫത്തുഹുൽ അബ്വാബ് ഉൻവാനുൽ അമാനിത്താം, കവാടങ്ങൾ തുറന്നു വെക്കുക എന്ന് പറഞ്ഞാൽ അത് നിർഭയത്വത്തിൻ്റെ അടയാളമാകുന്നു. ബിഖിലാഫി ദുനിയ, ദുനിയാവിൽ നിന്ന് വ്യത്യസ്തമായി. ഇവിടെ നമ്മൾ വീടുകളൊക്കെ അടച്ച് പൂട്ടിയാണല്ലോ പുറത്തു പോകാറുള്ളത്, അടച്ചു പൂട്ടിയാണല്ലോ കിടന്നുറങ്ങാറുള്ളത്. എന്താ കാരണം? ഫലാബുദ്ധമിൻ ഖലഖിൽ അബ്വാബി ഖബ്ല നൗം, അല്ലേ, നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് വാതിലൊക്കെ അടച്ചു പൂട്ടണം. കാരണം ഇവിടെ സുരക്ഷിതമല്ല, പലപ്പോഴും അത് വലിയ അനർത്ഥങ്ങൾക്ക് കാരണമായി തീരും. പക്ഷെ സ്വർഗലോകത്ത് അവിടെ പരിപൂർണമായ സമാധാനത്തിൻ്റെ ഗേഹമാകുന്നു. അതാണ് അതിലടങ്ങിയിരിക്കുന്ന ഒരു കാര്യം. ഹാദൽ മർജിഉൽ ഹസൻ ഹുവ ജന്നാത്തി ഇഖാമത്തിൻ യദ്ഖുലൂനഹ യൗമൽ ഖിയാമ വഖദ് ഫുതിഹത് ലഹും അബ്വാബുഹ ഇഹ്തിഫാഅൻ ബിഹിം. ചില തഫ്സീറിൽ കാണാൻ സാധിക്കും, സ്വർഗാവകാശികളെ സ്വീകരിക്കാൻ വേണ്ടി, അവർക്ക് അവരെ വരവേൽക്കാൻ വേണ്ടി സ്വർഗം അത് അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നു, അതിലെ കവാടങ്ങളൊക്കെ തുറന്ന് വെച്ച് വെക്കപ്പെട്ടിരിക്കുന്നു. അതാണ് അതിൽ പറഞ്ഞ മറ്റൊരു കാര്യം. ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള അദ്ദേഹം ആ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്ന ചില കാര്യങ്ങൾ. വഹും, സ്വർഗാവകാശികൾ, അന്നഹും ഇദാ ദഖലു അൽ ജന്ന ലം തുഗ്ലഖ് അബ്വാബുഹ, അവർ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ ആ സ്വർഗത്തിലെ കവാടങ്ങൾ അടക്കപ്പെടുകയില്ല. ബൽ തബ്ഖ മുഫത്തഹതൻ കമാഹി, അത് ആ എങ്ങനെയായിരുന്നു അതുള്ളത് അതുപോലെ തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ തുറന്നു വെക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും. വ അമ്മന്നാർ, എന്നാൽ നരകമുണ്ടല്ലോ. ഫഇദാ ദഖലഹ അഹ്ലുഹ, നരകാവകാശികൾ നരകത്തിലേക്ക് പ്രവേശിച്ചാൽ. ഉഗ്ലിഖത് അലൈഹിം അബ്വാബുഹ, ആ നരകത്തിൻ്റെ കവാടങ്ങൾ അവർക്ക് മേൽ അടച്ചു മൂടപ്പെടും. കമാ ഖാല തആല ഇന്നഹ അലൈഹിം മുസ്വദ, അള്ളാഹു മറ്റൊരു സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായും ആ നരകം അവരുടെ മേൽ അടച്ചു മൂടപ്പെട്ട അവസ്ഥയിലായിരിക്കും. എന്നാൽ സ്വർഗത്തിൻ്റെ കാര്യം അത് തുറന്നു വെക്കപ്പെട്ട രൂപത്തിലായിരിക്കും. ഫ ഇന്ന ഫീ തഫ്തീഹിൽ അബ്വാബിലഹും ഇഷാറത്തുൻ ഇലാ തസറുഫിഹിം വദഹാബിഹിം വഇയാബിഹിം വതബവ്വുഇഹിം ഫിൽ ജന്ന ഹൈസു ഷാഉ. സ്വർഗം തുറന്നു വെക്കപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ അതിലൊരു സൂചനയുണ്ട്. സ്വർഗാവകാശികൾക്ക് യഥേഷ്ടം തങ്ങൾ ഉദ്ദേശിക്കുന്ന ഇടത്തേക്ക് പോകാനും തിരിച്ചു വരാനും അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാനുമൊക്കെ അവിടെ സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. വദഖലുൽ വദുഖൂലുൽ മലായികത്തി അലൈഹിം, ആ സ്വർഗത്തിലേക്ക് മലായികത്തുകൾ പ്രവേശിക്കും. ഖുർആൻ പറയുന്നുണ്ട് കുല്ല വഖ്തിൻ ബിത്തഹ്ഫി വൽ ഇൽത്താഫി മിൻ റബ്ബിഹിം വദുഖൂലി മാ യുസിറുഹും അലൈഹിം കുല്ല വഖ്തിൻ. അവരെ ആശീർവദിച്ചുകൊണ്ട് അവരെ അഭിനന്ദിച്ചുകൊണ്ട് അവർക്ക് സലാം അറിയിച്ചുകൊണ്ടൊക്കെ മലായികത്തുകൾ എപ്പോഴും അവിടേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ സ്വർഗം അത് തുറന്നു വെക്കപ്പെട്ടതാകുന്നു. വഅയ്ലൻ ഫീഹി ഇഷാറ, അദ്ദേഹം പറയുന്നു, ഇബ്നുൽ ഖയ്യിം റഹിമഹു പറയുന്നു, മറ്റൊരു കാര്യം കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട്, ഒരു സൂചനയുണ്ട്. ഇലാ അന്നഹ ദാറുൻ ദാറു അംനിൻ, സ്വർഗലോകം എന്ന് പറഞ്ഞാൽ നിർഭയത്വത്തിന്റെ സ്ഥലമാകുന്നു. ലാ യഹ്താജൂന ഫീഹ ഇലാ ഗലഖിൽ അബ്വാബി, അവിടെ കവാടങ്ങൾ അടച്ചു പൂട്ടേണ്ടുന്ന അവസ്ഥയില്ല, അതിന്റെ ആവശ്യമില്ല. കമാ കാനു യഹ്താജൂന ഇലാ ദാലിക ഫി ദുനിയ, ഈ ദുനിയാവിൽ മനുഷ്യന്മാർ അവരുടെ ഭവനങ്ങൾ അടച്ചു പൂട്ടൽ അവർക്ക് ആവശ്യമായി വന്നതുപോലെ സ്വർഗലോകത്ത് അതിൻ്റെ ആവശ്യമില്ല. അപ്പൊ സ്വർഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മുടെ മനസ്സുകളിൽ ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള അടങ്ങാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. കർമ്മങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ചുകൊണ്ട് സൽപ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ട് കലർപ്പില്ലാത്ത ശുദ്ധമായ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട്, നേരത്തെ പറഞ്ഞല്ലോ സംശുദ്ധമായ വിശ്വാസവും സംശുദ്ധമായ കർമ്മങ്ങളുമാണ് ഒരാളെ സ്വർഗത്തിന് അർഹനാക്കി മാറ്റുന്നത്. അതാണ് ഈ വചനത്തിൽ അല്ലാഹു പറഞ്ഞത്, അവിടെ സ്വർഗാവകാശികൾക്ക് അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നത് ഉന്നതമായ സൗകര്യങ്ങളായിരിക്കും. പക്ഷെ ആർക്കായിരിക്കും ആ സൗകര്യം? അത് നമ്മൾ മനസ്സിലാക്കി 49-ാമത്തെ ആയത്തിൽ ഹാദാ ദിക്റുൻ വഇന്ന ലിൽ മുത്തഖീന, തീർച്ചയായും തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കുണ്ട് ലഹുസ്ന മആബ്, നല്ല മടക്ക സ്ഥലം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മൾ നയിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ തിരുദൂതർ ധാരാളമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കും, അള്ളാഹുമ്മ ആത്തി നഫ്സി തഖ്വാഹ, അള്ളാഹുവെ എൻ്റെ മനസ്സിന് നീ സൂക്ഷ്മതാബോധം പ്രദാനം ചെയ്യണമേ, വസക്കിഹ നീ അതിനെ ശുദ്ധീകരിക്കണമേ, അൻത ഖൈറു മൻ സക്കാഹ, ശുദ്ധീകരിക്കുന്നവരിൽ ഉത്തമൻ നീയാകുന്നു, അൻത വലിയുഹ വ മൗലാഹ, നീയാകുന്നു അതിൻ്റെ യജമാനനും അതിൻ്റെ ഉടമസ്ഥനും. നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് തഖ്വ മനസ്സ് ലഭിക്കാൻ വേണ്ടി. ഒരാൾക്ക് തഖ്വയാകുന്ന അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം നൽകപ്പെട്ടാൽ ആ മനുഷ്യന് മറ്റൊന്നും ഭയപ്പെടാനില്ല. പക്ഷേ മനസ്സിൻ്റെ തഖ്വാബോധം നഷ്ടപ്പെട്ടാൽ ആ മനുഷ്യൻ വലിയ അപകടത്തിലാണ് ചെന്നെത്തുക എന്നത് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആൻ സ്വർഗവുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ പരാമർശങ്ങൾ നടത്തുന്നുണ്ടോ അവിടെയൊക്കെ തന്നെ മുത്തഖീങ്ങൾക്കാകുന്നു സ്വർഗം, മുത്തഖീങ്ങൾക്കാകുന്നു സ്വർഗം എന്ന് ആവർത്തിച്ച് പറയുന്നു. സൂറത്തു നബിയിൽ കാണാം, ഇന്നലിൽ മുത്തഖീന മഫാസ, തീർച്ചയായും തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് വിജയസ്ഥാനമുണ്ട്. സൂറത്തുൽ ഖസസിൽ കാണാൻ സാധിക്കും, തിൽക്കൽ ജന്നത്തുല്ലത്തി, അതാകുന്നു സ്വർഗം, തിൽക്ക ദാറുൽ ആഖിറ, നജ്അലുഹ ലില്ലദീന ലാ യുരീദുന ഉലുവം ഫിൽ അർളി വലാ ഫസാദ, ആ സ്വർഗലോകം ഭൂമിയിൽ കുഴപ്പം ആഗ്രഹിക്കാത്ത അതേപോലെ തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാത്ത, ഞാൻ വലിയ ആളാവണമെന്ന് ആഗ്രഹിക്കാത്തവർക്ക് വേണ്ടി അല്ല ഒരുക്കി വെച്ചതാകുന്നു. അതുപോലെ തന്നെ സൂറത്ത് മറിയമിൽ കാണാം, സ്വർഗാവകാശികൾ അവർ തഖ്വയോടുകൂടി ജീവിക്കുന്നവരായിരിക്കും എന്നൊക്കെ. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുന്നവരിൽ നാം ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. നമ്മുടെ ക്ലാസ് എടുത്ത് സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്? ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു? അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലാ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
1: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല, അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതായത്
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
0: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ചില സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
4: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം. വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അധ്യായം 85, സൂറത്തുൽ ബുറൂജ്. നക്ഷത്രമണ്ഡലങ്ങൾ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 22.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
5: പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
7: വചനം 1.
5: വസ്സമാഇ, ആകാശം തന്നെയാണ്. ദാതിൽ ബുറൂജ്, രാശികളുള്ള ഗ്രഹമണ്ഡലങ്ങളുള്ള.
6: വസ്സമാഇ ദാതിൽ ബുറൂജ്,
5: ഗ്രഹമണ്ഡലങ്ങളുള്ളതായ ആകാശം തന്നെയാണ് സത്യം.
7: വചനം 2.
5: വല്യൗമി, ദിവസവും തന്നെയാണ്. അൽ മൗഊദ്, വാഗ്ദത്തം ചെയ്യപ്പെട്ട.
6: വല്യൗമിൽ മൗഊദ്,
5: വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം.
7: വചനം 3.
5: വശാഹിദിൻ, സാക്ഷിയും തന്നെയാണ്. വമഷ്ഹൂദ്, സാക്ഷീകരിക്കപ്പെടുന്നതും സാക്ഷി
6: നിൽക്കപ്പെടുന്നതും.
5: സാക്ഷിയും സാക്ഷീകരിക്കപ്പെടുന്നതും തന്നെയാണ് സത്യം.
0: ഈ മൂന്ന് വചനങ്ങളിലായി നാലു വസ്തുക്കളെ കൊണ്ട് അള്ളാഹു ആണയിട്ടിരിക്കുന്നു. ഒന്ന്, ഗ്രഹമണ്ഡലങ്ങളുള്ള ആകാശം കൊണ്ട്. ഗ്രഹമണ്ഡലങ്ങൾ എന്ന് അർത്ഥം കൽപ്പിച്ച ബുറൂജ് എന്ന വാക്കിന് സൂറത്തുൽ ഫുർഖാൻ 61 വിവരണത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ഗ്രഹങ്ങൾ, രാശികൾ, നക്ഷത്രങ്ങൾ, കോട്ടകൾ, മാളിക വീടുകൾ എന്നൊക്കെ അർത്ഥം വരാറുണ്ട്. 2, വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസം കൊണ്ട്. ഖിയാമത്തു നാളാണ് ഇതുകൊണ്ട് ഉദ്ദേശം. വാഗ്ദത്തം ചെയ്യപ്പെട്ടത് എന്ന് ഖിയാമത്തു നാളിനെക്കുറിച്ച് ഖുർആനിൽ വേറെയും സ്ഥലങ്ങളിൽ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു. 3, 4, സാക്ഷിയും സാക്ഷീകരിക്കപ്പെടുന്നതും കൊണ്ട്. ഈ രണ്ട് വാക്കുകളും കുറെ വ്യാപകമായ അർത്ഥം ഉൾക്കൊള്ളുന്നതാകുന്നു. ലോകത്തുള്ള വസ്തുക്കളെല്ലാം ഒരർത്ഥത്തിൽ ഒന്നൊന്നിന് സാക്ഷിയാണെന്ന് കാണാം. മനുഷ്യനെ സംബന്ധിച്ച സാക്ഷ്യത്തിനാണ് ഇവിടെ കൂടുതൽ പ്രസക്തിയുള്ളതെന്ന് പറയേണ്ടതില്ല. മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് ലോകവസ്തുക്കളിൽ കണക്കറ്റ സാക്ഷികളെ കാണാവുന്നതാണ്. സ്ഥലങ്ങൾ, പരിസര വസ്തുക്കൾ, സമയങ്ങൾ, ഉപകരണങ്ങൾ, സഹജീവികൾ ആദിയായി പലതും പലതും അവന് സാക്ഷികളായിത്തീരുന്നു. അള്ളാഹുവിൻ്റെ കോടതിയിൽ ഇവയെല്ലാം മനുഷ്യകർമ്മങ്ങളെ സാക്ഷീകരിക്കുന്നതാണ്. ഐഹിക കോടതികളിൽ പോലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഓരോ തരത്തിൽ തെളിവ് നൽകുന്ന സാക്ഷ്യങ്ങളായി ഉപയോഗപ്പെടുത്താറുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ മുമ്പിലാകട്ടെ അവയെല്ലാം നേർക്കുനേരെ തന്നെ സാക്ഷിമൊഴി കൊടുക്കുന്നതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ സമുദായത്തിനും മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർ അവരുടെ സമുദായങ്ങൾക്കും സാക്ഷികളാകുന്നു. സൂറത്തു നിസാ 41. ഈ സമുദായം മറ്റു സമുദായങ്ങൾക്കും സാക്ഷിയാണ്. അൽബക്കറ 143. മനുഷ്യന്റെ അവയവങ്ങൾ അവനു സാക്ഷികളായിരിക്കും. യാസീൻ 65. എന്നിങ്ങനെയുള്ള ഖുർആന്റെ പ്രസ്താവനകളും അവയുടെ സാരങ്ങളും ഇവിടെ പ്രസ്താവ്യമാകുന്നു. ഇതുപോലെ ഹദീസുകളിലും പലതരം സാക്ഷികളെക്കുറിച്ച് പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ സാക്ഷികളും ആ സാക്ഷികളുടെ സാക്ഷ്യങ്ങൾക്ക് വിധേയരായവരും ഇതിൽ ഉൾപ്പെടുന്നതാകുന്നു. ഷാഹിദ്, വമഷ്ഹൂദ് എന്നീ വാക്കുകൾക്ക് കാണുന്നതും കാണപ്പെടുന്നതും എന്നും ഹാജറാകുന്നതും ഹാജറാകുന്ന സ്ഥലവും അഥവാ കാലവും എന്നും അർത്ഥം വരാവുന്നതാണ്. ഖിയാമത്തുനാൾ, ജുമുഅ ദിവസം, അറഫാ ദിനം, ജമാഅത്തു നമസ്കാരം, പള്ളി മുതലായവയും അവയിൽ സമ്മേളിക്കുന്നവരുമാണ് ഇവിടെ ഉദ്ദേശമെന്ന് സൂചിപ്പിക്കുന്ന ചില റിവായത്തുകളും പ്രസ്താവനകളും ഇവിടെ കാണപ്പെടാറുള്ളത് ഈ അടിസ്ഥാനത്തിലാകുന്നു. വാസ്തവത്തിൽ അതെല്ലാം ഇവിടെ ഉദാഹരണങ്ങളായി സ്വീകരിക്കാമെന്നല്ലാതെ സാക്ഷാൽ ഉദ്ദേശം അവയിലൊന്നും പരിമിതമല്ല. ഏതായാലും അള്ളാഹു സത്യം ചെയ്യുവാൻ ഉപയോഗിച്ച വസ്തുക്കളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അതിൽ സാരവത്തായ പല രഹസ്യങ്ങളും കണ്ടെത്തുവാൻ കഴിയുമെന്നതിൽ സംശയമില്ല. സത്യവിശ്വാസികളുടെ നേരെ സത്യനിഷേധികൾ അഴിച്ചുവിടുന്ന കടുത്ത മർദ്ദനങ്ങൾക്കും യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അചഞ്ചലതയ്ക്കും ഉത്തമോദാഹരണമായ ഒരു സംഭവമാണ് അള്ളാഹു തുടർന്ന് പറയുന്നത്.
7: വചനം 4.
5: ഉതില, ശപിക്കപ്പെടട്ടെ. അസ്ഹാബു, ആൾക്കാർ. അൽ ഉഖ്ദൂദ്, ഇടങ്ങിന്റെ.
6: ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്,
5: ഇടങ്ങിന്റെ ആൾക്കാർ കൊല്ലപ്പെടട്ടെ അഥവാ ശപിക്കപ്പെടട്ടെ.
7: വചനം അഞ്ച്,
5: അന്നാരി, തങ്ങൾ ചെയ്യുന്നതിന്. ബിൽ മുഅ്മിനീന, സത്യവിശ്വാസികളെ കൊണ്ട്. ഷുഹൂദ്, ദൃസാക്ഷികളുമാണ്.
6: വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ഷുഹൂദ്,
5: സത്യവിശ്വാസികളെ കൊണ്ട് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അവർ ദൃസാക്ഷികളായും കൊണ്ട്.
8: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും അങ്ങേയറ്റം ശത്രുമർദ്ദനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ അവതരിച്ച ഒരു അധ്യായമാണിത്. ബിലാൽ റളിയല്ലാഹു അൻഹു, ശുഹൈബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ പല സ്വഹാബികളും

0: അർത്ഥത്തിൽ ഉദ്ദേശിച്ചാണോ ഈ വിവരണമെന്നും തീർത്തു പറയാവുന്നതല്ല. രണ്ടായാലും ഈ സംഭവത്തിലടങ്ങിയ പാഠം ഗ്രഹിക്കുവാനും അത് പ്രയോജനപ്പെടുത്തുവാനും സംഭവം എവിടെ വെച്ച് എപ്പോൾ ഉണ്ടായി എന്നറിയേണ്ടതില്ലല്ലോ. മേൽ സൂചിപ്പിച്ച നിവേദനങ്ങളിൽ കൂടുതൽ പ്രസ്താവയോഗ്യമായത് നമുക്കിവിടെ ഓർമ്മിക്കാം. ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി രേഖപ്പെടുത്തിയ ഒരു നബിവചനത്തിന്റെ ചുരുക്കം ഇപ്രകാരമാകുന്നു. മുൻകാലത്ത് ഒരു രാജാവിനെ ഒരു സാഹിർ അഥവാ ആഭിചാര വിദഗ്ധൻ അഥവാ മായവിദ്യക്കാരൻ ഉണ്ടായിരുന്നു. അയാളുടെ മരണശേഷം തൻ്റെ ഒരു പിൻഗാമിയാക്കി തീർക്കണമെന്ന ഉദ്ദേശത്തിൽ അയാൾ ഒരു കുട്ടിക്ക് സിഹിർ അഥവാ ആഭിചാരം അല്ലെങ്കിൽ മായവിദ്യ പഠിപ്പിച്ചു വന്നിരുന്നു. കുട്ടിയുടെ വഴിമധ്യേ ഒരു റാഹിബ് അഥവാ പുരോഹിതനുണ്ടായിരുന്നു. പോക്കുവേളകളിൽ കുട്ടി റാഹിബുമായി സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുകയും ആ വഴി കുട്ടിക്ക് അള്ളാഹുൽ വിശ്വാസമുണ്ടായിത്തീരുകയും ചെയ്തു. ഒരു ദിവസം വഴിയിൽ ഒരു മൃഗം പ്രത്യക്ഷപ്പെട്ട് ഗതാഗത തടസ്സമുണ്ടാക്കുകയുണ്ടായി. റാഹിബിൻ്റെ സിദ്ധാന്തങ്ങളാണ് ശരിയെങ്കിൽ ഈ മൃഗത്തെ കൊലപ്പെടുത്തേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുട്ടി ആ മൃഗത്തിനു നേരെ കല്ലെറിഞ്ഞു. മൃഗം ചത്തു, മാർഗ തടസ്സം നീങ്ങി. ഈ സംഭവം മുഖേന കുട്ടിയുടെ കാര്യം ജനശ്രദ്ധയാകർഷിച്ചു. അനന്തരം കുട്ടിയുടെ കൈക്ക് പല രോഗങ്ങളും സുഖപ്പെടുക മുതലായ സംഭവങ്ങൾ നടക്കുകയും ജനങ്ങൾക്ക് കുട്ടിയെപ്പറ്റി വലിയ മതിപ്പുണ്ടായിത്തീരുകയും ചെയ്തു. കൂട്ടത്തിൽ രാജാവുമായി അടുത്ത ബന്ധമുള്ള ഒരാളുടെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്ന കണ്ണിനും കുട്ടിയുടെ കൈക്ക് സുഖം ലഭിച്ചു. ഇത് മുഖേന രാജാവും കുട്ടിയുടെ കഥയറിഞ്ഞു. കുട്ടിയുടെ പഠനത്തിൻ്റെ ഫലമാണ് അതെല്ലാമെന്നാണ് ജനങ്ങൾ ധരിച്ചത്. പക്ഷേ ഇതെല്ലാം എൻ്റെ റബ്ബിൻ്റെ പ്രവർത്തനങ്ങളാണ് എന്ന് കുട്ടി പ്രഖ്യാപിച്ചു. ഞാനല്ലാതെ മറ്റൊരു റബ്ബ് ആരാണ് എന്നായി രാജാവ്. അതിനെ തുടർന്ന് കുട്ടിയെയും അവൻ്റെ ഗുരുവായ റാഹിബിനെയും രാജാവ് പിടികൂടി. റാഹിബിനെ ഉളിവാൾ വെച്ച് പൊളിച്ചു വീഴ്ത്തി. പിന്നീട് കുട്ടി അവൻ്റെ പുതിയ മതം ഉപേക്ഷിക്കാത്ത പക്ഷം അവനെ ഒരു മലമുകളിൽ കൊണ്ടുപോയി കീഴ്പോട്ടിടുവാൻ രാജാവ് കൽപ്പിച്ചു. പക്ഷേ കുട്ടിയുടെ പ്രാർത്ഥനയുടെ ഫലമായി കുട്ടി രക്ഷപ്പെട്ടു. അതിനുശേഷം കപ്പലിൽ കയറ്റി സമുദ്രത്തിലെറിയുവാൻ ഏർപ്പാട് ചെയ്തു. അതിലും അവൻ കരപറ്റി രക്ഷപ്പെട്ടു. കൊണ്ടുപോയവർക്ക് നാശം പിണയുകയും ചെയ്തു. ഒടുക്കം കുട്ടി പറഞ്ഞു, എന്നെ കൊല്ലണമെങ്കിൽ എൻ്റെ അമ്പ് കൊണ്ട് എൻ്റെ റബ്ബിൻ്റെ പേര് പറഞ്ഞ് എന്നെ പരസ്യമായി എറിയണം. അത് ഫലിക്കുകയും ചെയ്തു. ഇത് കണ്ട് ജനങ്ങൾ കൂട്ടമായി അള്ളാഹുവിൽ വിശ്വസിച്ചു. അപ്പോൾ രാജാവും കിങ്കരന്മാരും വലിയ ഒരു അഗ്നിഗുണ്ഠം തയ്യാറാക്കി സത്യവിശ്വാസികളെ അതിലിട്ടു അഗ്നിക്രിയയാക്കി. റവാഹു മുസ്ലിം. ഖുർആൻ ഉദ്ദേശിക്കുന്ന സംഭവം ഇതാണോ മറ്റു വല്ലതുമാണോ എന്ന് നമുക്ക് തീർച്ചപ്പെടുത്തിക്കൂടാത്തതാണ്.
1: വചനം 8.
2: വമാ നഖമു, അവർ കുറ്റപ്പെടുത്തിയിട്ടില്ല, ആക്ഷേപിച്ചിട്ടില്ല. മിൻഹും, അവരെക്കുറിച്ച്. ഇല്ല അയ്യുമിനു, അവർ വിശ്വസിക്കുന്നതല്ലാതെ. ബില്ലാഹി, അല്ലാഹുവിങ്കൽ. അൽ അസീസി, പ്രതാപശാലിയായ. അല്ലാഹുവാകട്ടെ. അലാ കുല്ലി ശൈഇൻ, എല്ലാ കാര്യത്തിനും. ഷഹീദ്, ദൃക്സാക്ഷിയാകുന്നു.

0: അതായത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജാധിപത്യം യാതൊരുവനാണോ അവനിൽ വിശ്വസിക്കുന്നത്? അല്ലാഹുവാകട്ടെ എല്ലാ കാര്യത്തിനും ദൃക്സാക്ഷിയാകുന്നു.
1: എല്ലാ യാഥാർത്ഥ്യങ്ങളിലും വെച്ച് ഏറ്റവും മഹത്തും പരിപാവനവുമായ ആ യാഥാർത്ഥ്യത്തിൽ, അതെ, അല്ലാഹു മാത്രമാണ് ആരാധ്യനും രക്ഷിതാവുമെന്ന കാര്യത്തിൽ വിശ്വസിച്ചുവെന്നല്ലാതെ മറ്റൊരു കുറ്റവും ആ സത്യവിശ്വാസികളുടെ മേൽ അവർക്ക് ചുമത്തുവാനില്ലായിരുന്നു. എന്നിരിക്കെ അതിനെ ഏറ്റവും വമ്പിച്ച കുറ്റമായെടുത്ത് അവരെ പൈശാചികവും മൃഗീയവുമായ രൂപത്തിൽ ശിക്ഷിച്ച ആ ദുഷ്ടന്മാരെ അല്ലാഹു എങ്ങനെ ശപിക്കാതിരിക്കും? സത്യവും സത്യവിശ്വാസവും സ്വീകരിക്കുന്നതിൻ്റെ പേരിൽ അസത്യത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും വൈതാളികന്മാരിൽ നിന്നുണ്ടാകുന്ന എല്ലാ മൃഗീയ മർദ്ദനങ്ങളുടെയും സ്ഥിതി ഇതുതന്നെയാകുന്നു. എല്ലാം അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുന്നു.

0: ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ. ഡോക്ടറോട് ചോദിക്കാം, ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ. ഡോക്ടറോട് ചോദിക്കാം, ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്. കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ. ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ. ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം. പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം. വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ കാത്തിരിക്കുക. അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ ജുസ് 17 ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി പാരായണം ചെയ്യുന്നു.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാകുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി വിശുദ്ധ ഖുർആൻ ജുസ് 17 പാരായണം ചെയ്തത്.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയുധങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശ്വപ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ വിശ്വപ്രമുഖരായ കുട്ടിക്കാരി ഇങ്ങളുടെ ശബ്ദത്തിൽ കേൾക്കാനുള്ള അവസരമാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സൂറത്തു നബ 31 മുതൽ 40 വരെ വചനങ്ങൾ ഹാഫിൽ സൈഫുർ റഹ്മാന്റെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.

0: മാഷാഅല്ലാ. കിഡ്സ് ടൈം സമാപിക്കുകയാണ്. സൂറത്തുന്നബ 31 മുതൽ 40 വരെ വചനങ്ങൾ മധുര ശബ്ദത്തിൽ ഹാഫിൽ സൈഫ് റഹ്മാൻ അവതരിപ്പിച്ചതാണ് ഇപ്പോൾ നാം കേട്ടത്.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم
4: ما كان على النبي من حرج

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 33, സൂറ അഹ്സാബ്, 38 മുതൽ 48 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് യൂനസ് സുഹൈലസ്.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ലോകപ്രസിദ്ധ ഖുർആൻ കാരികളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്നു ഈ പ്രോഗ്രാം. പാരായണം അധ്യായം അന്നാസിആത്ത് മുതൽ വിശുദ്ധ ഖുർആനിലെ അവസാന അധ്യായമായ അന്നാസ് വരെ. പാരായണം വദിയ അൽ യമാനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ശ്രോതാക്കൾ ഇതുവരെ ശ്രവിച്ചത് പീസ് റേഡിയോ ഖുർആൻ തൻസീൽ അദ്ധ്യായം അന്നാസിയാത്ത് മുതൽ അന്നാസ് വരെ. പാരായണം ചെയ്തത് വദീ അൽ യമാനി.
1: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യവിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
4: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല് ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൽ അഹ്സാബിലെ 50-ാമത് വചനം ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, 50-ാമത്തെ ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനഃപ്പാഠമാക്കിയത്. ആയത്തിൻ്റെ ബാക്കി ഒരു ഭാഗം കൂടി ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ പാരായണം ചെയ്ത് തുടങ്ങാം.
3: أعوذ بالله من الشيطان الرجيم.

وهبت نفسها للنبي إن أراد النبي

0: ആയത്തിൻ്റെ അവസാന ഭാഗം ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ലുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ലുൽ ഖുർആനിലൂടെ സൂറത്തുൽ അഹ്സാബിലെ 50-ാമത് വചനമാണ് നാം മനഃപ്പാഠമാക്കിയത്. ഹാഫിൽ ജാഫർ സലഫിയാണ് നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്.
2: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന സ്കലിതങ്ങളെയും തെറ്റുകളെയും അബദ്ധങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഖുർആൻ പാരായണം മനോഹരമാക്കാനുള്ള പഠനമാണ് ഇനി നാം കേൾക്കുന്നത്. അത്തഹ്സീൻ. അത്തഹ്സീനിൽ ഇപ്പോൾ സൂറത്തുൽ ബക്കറയിലെ 25-ാം വചനമാണ് നാം കേൾക്കുന്നത്. ക്ലാസ്സിലെടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബക്കറയിലെ 24 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ഇന്ന് 25-ാമത്തെ ആയത്ത്, പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും.

ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. വബശ്ശിരി ലദീന ആമനു, വബശ്ശിരി, ഷീൻ എന്ന അക്ഷരത്തെ പരത്തി ഉച്ചരിക്കണം. ഷ, ഷി, ഷു, അഷ്, വബശ്ശിരി. അല്ലദീന, അല്ലസീന അല്ല, അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി. വഅമിലു, ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. വഅമിലു സ്വാലിഹാത്തി, സ്വാദ്, ഹ, ഈ രണ്ടക്ഷരങ്ങളും ഇവിടെ ശ്രദ്ധിക്കണം. സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. അതുപോലെ ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ്. ഹ അസ്സാലിഹാത്തി. അന്ന ലഹും, നൂന്ന് ശബ്ദുണ്ട്, മണിക്കണം. അന്ന ലഹും ജന്നാത്തിൻ, നൂന്ന് ശബ്ദ് ഇവിടെയും മണിക്കണം. ജന്നാത്തിൻ തജിരി, തിൻ തജിരി, തൻവീനു ശേഷം ത, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ജൻ

ഈ ഇങ്ങനെ ഖ്വാമ്പിറുന്ന തജിരി ജീമിനെ കലക്കല ചെയ്യണം. മിൻ തഹ്തിഹൽ മിൻ ത സാക്കിന നൂന് ശേഷം ത ആണ്. ഇഖ്ഫാമ്പിറുന്ന അവ്യക്തമാക്കി മണിക്കണം. മിൻ തഹ്തിഹൽ തഹ്തിഹൽ അൻഹാറു അൽ അൻഹാർ തഹ്തിഹൽ അൻഹാർ എന്ന് വായിക്കരുത്. അൽ അൻഹാർ തഹ്തിഹൽ അൻഹാർ كلما رزقوا رزقوا رزقوا كلما رزقوا منها من ثمرة ساكنة نون الشاشم ثاء من ثاء أبكتماكي منيكنام إخفام بغنة ثمرة ثاء بقرم سين ثاء نكشرة بقرم سين أكيب شريكر من ثمرة لا من ثمرة ثمرتي الرزق تنوين الشاشم راء ثمرتي الرزق ان لا ثمرتي الرزق رزق ري اي وتشريكرد ري رزق رزقا قالوا ഇവിടെ കൂട്ടി ഓതുമ്പോൾ തൻവീന് ശേഷം ഖാഫ് ആണ്. ഇഖ്ഫാം ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. رزقا قالوا قالوا هذا الذي رزقنا رزق ضم كسر سكون رزق رزق رزقنا എന്ന് പറയരുത്. رزقنا എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. رزق رزقنا من قبل ساكنه نون ശേഷം قاف اخفام بقلنا അവ്യക്തമാക്കി മണിക്കണം. قاف استعلاء അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. അതുകൊണ്ട് ഗുന്നയും അപ്രകാരം ശ്രദ്ധിക്കണം. മിൻ ഖബ്ലു ബാഇനെ ഖൽഖല ചെയ്യണം. ഖബ്ലു ഖബ്ലു വഉതു വഉതു വഉതു ബിഹി വഉതു ബിഹി എന്ന് അധികം ആളുകളും പറയും. വഉതു ബിഹാണ് ഹംസക്ക് ദമ്മാണ്. വഉതു ബിഹി മുതശാബിഹ മുതശാബിഹ വലഹും ഫീഹ വലഹും സാകിന മീം ശേഷം ഫാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. വലഹും ഫീഹ ഫീഹ അസ്വാജുൻ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണ്. ഫീഹ അസ്വാജുൻ അസ്വാജുൻ മുതഹറ അസ്വാജുൻ തൻവീൻ ശേഷം മീം ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അസ്വാജു മുതഹറ മുത ത അതുപോലെ ഹ ഇതെല്ലാം കൃത്യമായിട്ട് മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് മുതഹറ മുതഹറ മുതഹറതും വഹും തൻവീന് ശേഷം വ ഇത് ഗംബിഗുന്ന മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. മുതഹറതും വഹും വഹും ഫീഹ ഇവിടെയും സാക്കിന മീമിന് ശേഷം ഫ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് കൃത്യമായി മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. വഹും ഫീഹ വഹും ഫീഹ ഖാലിദൂൻ ഖാലിദൂൻ ഖാലിദൂൻ അവസാനത്തിൽ മദ് ആരദുൽ സുക്കൂൻ. ഈ ആയത്ത് ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 25-ാമത്തെ ആയത്താണ് ഓതിക്കേൾപ്പിച്ചത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, തജ്വീദ് നിയമങ്ങളനുസരിച്ച് അബദ്ധങ്ങളൊന്നുമില്ലാതെ കൃത്യമായിട്ട് ഓതാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹസീൻ, തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 25-ാം വചനമാണ് ഇപ്പോൾ ബഹുമാനായ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമുക്ക് ക്ലാസ് എടുത്ത് നൽകിയത്.
2: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ആറാം അധ്യായം സൂറ അൻആമിലെ 12 മുതൽ 32 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഖാരി ഷെയ്ഖ് മുഹമ്മദ് അൽ മുഹസ്നി.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ. നാം ഇനി കേൾക്കുന്നത് മനഃപാഠം. വിശുദ്ധ ഖുർആനിലെ ഓരോ പേജുകൾ മനഃപാഠമാക്കാവുന്ന രൂപത്തിൽ പീസ് ഖുർആൻ റേഡിയോയിലൂടെ നാം കേൾക്കുന്നു. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 478-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സായിദ് അൽ ഗാമിദി.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനപ്പാഠം. വിശുദ്ധ ഖുർആനിൻ്റെ 1 മുതൽ 30 വരെയുള്ള ജുസ്ഉകളിൽ ഓരോരോ പേജുകൾ കേൾക്കാനുള്ള അവസരങ്ങളാണ് മനപ്പാഠം പ്രോഗ്രാമിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേട്ടത് 478-ാമത്തെ പേജിൻ്റെ പാരായണം. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സയ്യിദ് അൽ ഗാമിദി.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: വിശുദ്ധ ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, നാം കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ മഗ്‌രിബ് ഇശ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാരുടെ അവർ നമസ്കാരത്തിൽ നിർവഹിച്ച പാരായണമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. ആദ്യം മദീന ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയ അശ്ശേഖ് അബ്ദുൽ ബാരി അത്തുബൈത്തിയുടെ സൂറത്തുൻ നഹ്‌ലിലെ 120 മുതൽ 128 വരെയുള്ള ആയത്തുകളുടെ പാരായണവും, തുടർന്ന് മക്ക ഹറമിൽ ഇശ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ അശ്ശേഖ് അബ്ദുല്ല അവാദ് അൽ ജുഹനിയുടെ സൂറത്തു സുമറിൻ്റെ 53 മുതൽ 70 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ് നാം കേൾക്കുക.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

إنما جعل السبت على الذين اختلفوا فيه وإن

0: الله أكبر
1: الله أكبر.
0: السلام عليكم ورحمة الله. السلام.

يمينه سبحانه وتعالى عما يشركون.

0: അല്ലാഹു അക്ബർ,
1: അല്ലാഹു അക്ബർ.
2: മാഷാ അല്ലാഹ്. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹർമൈൻ ലൈവ്. മക്ക മദീന മസ്ജിദുകളിൽ മഗ്രിബ് ഇശ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇമാവുമാരുടെ പാരായണം.
3: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
3: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
2: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെപ്പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
4: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം.

0: നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ? അവ പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ, അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
2: പീസ് റേഡിയോ, പുലരിവെട്ടം.
0: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
2: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
0: പകച്ചു നിൽക്കാനാകാതെ
2: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം,
0: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
2: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
0: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
2: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
0: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
2: പീസ് റേഡിയോ, പുലരിവെട്ടം.
0: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പേസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആൻ ഒരു അധ്യാപകൻ്റെ മുഖത്തു നിന്ന് കേൾക്കുന്ന രൂപത്തിൽ അൽ മുഅല്ലിം പ്രോഗ്രാമിൽ പാരായണം കേൾക്കാനുള്ള അവസരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ സൂറത്തു ആല ഇംറാനിൻ്റെ 12 മുതൽ 15 വരെയുള്ള ആയത്തുകൾ നമുക്ക് കേൾക്കാം ഷെയ്ഖ് ഖലീഫ തുനൈജിയുടെ പാരായണത്തിലൂടെ.

0: മാഷാല്ല, ജസാക്കുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആൻ മൂന്നാമധ്യായം സൂറത്തു ആല ഇംറാന്റെ 12 മുതൽ 15 വരെയുള്ള വചനങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഖലീഫ തുനൈജി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി. തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ. ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹൃദയവസന്തം. നമ്മോട് ക്ലാസ് എടുത്ത് സംസാരിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഹാദാ ദിക്റു വഇന്ന ലിൽ ലഹുസ്ന മആബ്. ഏറെ സ്നേഹം.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 49-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. ഹാദാ, ഇത് ദിക്റുൻ, ഒരു സ്മരണയാണ്, അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ്, അല്ലെങ്കിൽ ഒരു കീർത്തിയാകുന്നു. വ ഇന്നലിൽ മുത്തഖീന, നിശ്ചയമായും ഭയഭക്തന്മാർക്ക് ഉണ്ട്. ലഹുസ്ന മആബ്, നല്ല മടക്കസ്ഥാനം. അതായത് ഇതൊരു സ്മരണയത്രേ, നിശ്ചയമായും സൂക്ഷിക്കുന്ന ഭയഭക്തന്മാർക്ക് നല്ല മടക്കസ്ഥാനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല കുറേ പ്രവാചകന്മാരെക്കുറിച്ച് അവരുടെ ഗുണഗണങ്ങളെക്കുറിച്ചും അവരുടെ പ്രത്യേകതകളെക്കുറിച്ചും നേരത്തെ ഓർമ്മിപ്പിച്ചു. അതിനെക്കുറിച്ചാണ് ഹാദാ ദിക്റുൻ, ഇതൊരു ഓർമ്മിപ്പിക്കലാണ് എന്ന് പറഞ്ഞത്. തീർച്ചയായും പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആൻ വിവരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ കഥ പറഞ്ഞ് മനുഷ്യരെ ആസ്വദിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി, അവരിൽ നിന്ന് ഒരുപാട് മാതൃകകൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് അവരുടെ ചരിത്രം ഖുർആൻ പല സ്ഥലത്തും വിവരിക്കുന്നത്, വിശദീകരിക്കുന്നത്. അതാണ് ഹാദാ ദിക്റുൻ എന്ന് പ്രത്യേകമായി പറഞ്ഞത്. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, ഹാദാ ഐ ദിക്റു ഹാഉലാഇൽ അംബിയാ ഇസ്സഫ്വ, ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഈ പ്രവാചകന്മാരെക്കുറിച്ച് അല്ലാ അവരെ പുകഴ്ത്തി പറഞ്ഞത്, അവരെക്കുറിച്ച് പരാമർശിച്ചത്. വദിക്റു ഔസാഫിഹിം, അവരുടെ വിശേഷണങ്ങൾ അല്ലാഹു പറഞ്ഞത്. ദിക്റുൻ, അതൊരു ഓർമ്മിപ്പിക്കലാകുന്നു. ഫീ ഹാദൽ ഖുർആനി ദിദ്ദിക്ർ യതദക്കറു ബി അഹ്വാലിഹിമുൽ മുതദക്കിറൂന വയഷ്താഖു ഇലൽ ഇഖ്തിദാഇ ബി ഔസാഫിഹിമുൽ ഹമീദ അൽ മുഖ്തദൂൻ, അവരുടെ മാതൃകകൾ കണ്ടുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും ചിന്തിക്കുവാനും, അവരുടെ സ്തുത്യർഹമായ മാതൃകകൾ കണ്ടുകൊണ്ട് അവരെ മാതൃക ആയി സ്വീകരിക്കാനും മാതൃകായോഗ്യമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹു അതിനു വേണ്ടിയാണ് ഓർമ്മിപ്പിക്കുന്നത്. വയഅരിഫു, അതുപോലെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി, മാ മന്നല്ലാഹു അലൈഹിം ബിഹി മിനൽ ഔസാഫി സക്കിയ, അല്ലാഹു അവർക്ക് കൊടുത്ത ഏറ്റവും നല്ല വിശേഷണങ്ങൾ, പരിശുദ്ധമായ വിശേഷണങ്ങൾ. വമാ നശറ ലഹും മിനസ്സനാഇ ബൈനൽ ബരിയ, സൃഷ്ടികൾക്കിടയിൽ അല്ലാഹു അവരെ പുകഴ്ത്തിയതിനെക്കുറിച്ചും ഓർമ്മിപ്പിക്കാൻ വേണ്ടി. ഫഹാദാ നൗഉൻ മിനൽ അൻവാഇ ദിക്ർ വഹുവ ദിക്റു അഹ്ലുൽ ഖൈർ, ഇത് പുകഴ്ത്തലിൻ്റെ അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കലിൻ്റെ ഏറ്റവും നല്ല ഒരു മാതൃകയും ആകുന്നു. മറ്റൊന്ന് ഹാദാ, ഇത് അല്ലദി ദക്കർനാഹു ലക ദിക്റുൻ, താങ്കൾക്ക് നാം പറഞ്ഞു തന്ന, താങ്കളെ നാം ഓർമ്മിപ്പിച്ച ഈ കാര്യം. ഇവിടെ മുഫസ്സിറീങ്ങളിൽ ചിലർ പറയുന്നു ഹാദാ ദിക്റുൻ, ഒരു പരിപൂർണമായ വഖഫ് അവിടെയുണ്ട്, ഇതൊരു സ്മരണയാണ് എന്ന്. തുടർന്ന് മറ്റൊരു കാര്യമാണ് തുടർന്നുള്ള ഭാഗത്ത് അല്ലാഹു വ്യക്തമാക്കുന്നത്. അതെന്താണ്? വ ഇന്നലിൽ മുത്തഖീന വഹും അസ്ഹാബുൽ അഖീദത്തി സ്വാലിഹ വൽ അമലി സ്വാലിഹ്, തീർച്ചയായും തഖ്വ പാലിച്ചുകൊണ്ട് ജീവിച്ചവർക്കുണ്ട്. ആരാണ് ഈ തഖ്വ പാലിച്ചുകൊണ്ട് ജീവിച്ചവർ? ഏറ്റവും നല്ല വിശ്വാസം സ്വീകരിച്ച, ഏറ്റവും നല്ല കർമ്മങ്ങൾ അനുഷ്ഠിച്ച ആളുകൾ, അല്ലേ, കലർപ്പില്ലാത്ത തൗഹീദ് വിശ്വാസമായി സ്വീകരിച്ചവർ. അതുപോലെ തന്നെ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട അധ്യാപനങ്ങൾ, മുഹമ്മദ് നബിയുടെ അനുയായികൾ പ്രവാചകൻ പഠിപ്പിച്ച ആ അധ്യാപനങ്ങൾ കൃത്യമായി പിന്തുടരുന്ന, അതാണ് അമലു സ്വാലിഹ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ അൽ അഖീദത്തു സ്വാലിഹ വൽ അമലു സ്വാലിഹ്, നല്ല വിശ്വാസവും നല്ല കർമ്മങ്ങളും സ്വീകരിച്ച അത്തരം മുത്തഖീങ്ങൾ. പലപ്പോഴും ആളുകൾ തെറ്റായി മനസ്സിലാക്കാറുള്ളത്, വിശ്വാസം എങ്ങനെയായാലും കുഴപ്പമില്ല, കർമ്മങ്ങൾ എങ്ങനെയായാലും കുഴപ്പമില്ല, ചില പ്രത്യേകമായ വേഷഭൂഷണങ്ങൾ, ചില പ്രത്യേകമായ വേഷവിധാനങ്ങൾ സ്വീകരിച്ചാൽ അതുകൊണ്ട് അത് തഖ്വയുടെ അടയാളമാകുന്നു എന്ന് ചിന്തിക്കുന്നവരെ സമൂഹത്തിൽ കാണാം. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ, തൗഹീദിൽ ഒരു കലർപ്പുമില്ലാതെ, ആ ഏകത്വത്തിൽ അള്ളാഹുവിൻ്റെ ഏകത്വം കൃത്യമായി വിശ്വസിക്കാതെ എന്തൊക്കെ വേഷഭൂഷങ്ങൾ, എന്തൊക്കെ വേഷവിധാനങ്ങൾ സ്വീകരിച്ചാലും അത് തഖ്വയുടെ അടയാളമല്ല എന്നത് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതാണ്. അതുപോലെ തന്നെ പ്രവാചകന്റെ മാതൃകയില്ലാത്ത കുറേ ആചാരങ്ങളുമായി കുറേ അനുഷ്ഠാനങ്ങളുമായി ജീവിച്ചാൽ അത് ഭക്തിയുടെ അടയാളമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ സുന്നത്തിൻ്റെ പിൻബലമില്ലാത്ത പ്രവാചകന്റെ വാക്കോ അവിടുത്തെ പ്രവൃത്തിയോ അവിടുത്തെ അംഗീകാരമോ മാതൃകയായിട്ടില്ലാത്ത ഏത് കർമ്മം ദീനിന്റെ പേരിൽ അനുഷ്ഠിക്കുന്ന കർമ്മവും അത് സുന്നത്താവുകയില്ല. അതുകൊണ്ട് തന്നെ അത് അനുഷ്ഠിക്കുന്ന ആളുകൾ ഭക്തന്മാരാണെന്ന് പറയാനും സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു തആല എന്താണ് വിശ്വാസം, എന്താണ് യഥാർത്ഥ വിശ്വാസിയുടെ ക്വാളിറ്റി എന്ന് സൂറത്തുൽ ബഖറയിൽ കൃത്യമായി പറയുന്നു. ലൈസൽ ബിർറ പുണ്യം എന്ന് പറഞ്ഞാൽ അതല്ല. അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിച്ചു നിർത്തൽ, അതല്ല പുണ്യമെന്ന് പറഞ്ഞാൽ. വലാക്കിന്നൽ ബിർറ, എന്നാൽ പുണ്യമെന്ന് പറഞ്ഞാൽ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി, ആരാണോ അള്ളാഹുവിലും അന്ത്യനാളിലും വൽ മലായികത്തി മലക്കുകളിലും വൽ കിതാബി വേദഗ്രന്ഥങ്ങളിലും വൻ നബിയീൻ പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നത്. ഈ പറഞ്ഞ പ്രധാനപ്പെട്ട വിശ്വാസ കാര്യങ്ങളെല്ലാം തന്നെ അത് കൃത്യമായി വിശ്വസിക്കലാകുന്നു പുണ്യമെന്ന് പറഞ്ഞാൽ. അപ്പൊ പുണ്യത്തിന്റെ അടിസ്ഥാനം വിശ്വാസവിശുദ്ധിയാകുന്നു എന്നർത്ഥം. വഹാദിഹി ഹിയൽ അഖീദ, ഇതാകുന്നു വിശ്വാസം എന്ന് പറഞ്ഞാൽ. വആതൽ മാല അലാ ഹുബ്ബിഹി, അതിന്റെ അടിസ്ഥാനത്തിൽ ആ വിശ്വാസം സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ. വആതൽ മാല അലാ ഹുബ്ബിഹി, ധനത്തോട് ഇഷ്ടമുണ്ടായിരിക്കെ അത് ചെലവഴിക്കൽ. ദവിൽ ഖുർബ, കുടുംബബന്ധമുള്ളവർക്ക്. വൽ യതാമ, അനാഥകൾക്ക്. വൽ മസാകീന, അഗതികൾക്ക്. വബ്ന സബീൽ, സ്വദേശം വിട്ടുകൊണ്ട് മറ്റൊരു നാട്ടിൽ പോയി പ്രയാസപ്പെടുന്നവർക്ക്. വസ്സായിലീന, ചോദിച്ചു വരുന്നവർക്ക്. വഫിർ റിഖാബി, അടിമയെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ. ഇങ്ങനെയൊക്കെ ധനം ചെലവഴിക്കലാകുന്നു പുണ്യത്തിന്റെ മറ്റൊരു ഭാഗം. വഅഖാമസ്സലാ, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കൽ. വആതസ്സകാത്ത, സകാത്ത് നൽകൽ. വൽമൂഫൂന ബിഅഹ്ദിഹിം, കരാറുകൾ പൂർത്തീകരിക്കൽ അഥവാ പാലിക്കൽ. ഇദാ ആഹദു, കരാറിൽ ഏർപ്പെട്ടാൽ. വസ്വാബിരീന, ക്ഷമ കൈക്കൊള്ളൽ. ഫിൽ ബഅസാഇ വദ്ദറായി, ദുരിതങ്ങളിലും പ്രയാസഘട്ടത്തിലും. വഹീനൽ ബഅസി, യുദ്ധത്തിന്റെ വേളകളിലും. ഇത് സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും. ഹാദിഹി ഹിയൽ അഅ്മാലു സ്വാലിഹ, ഇതാണ് സൽ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ച വിശ്വാസകാര്യമായിരിക്കണം. സൽകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ച കർമ്മങ്ങളായിരിക്കണം. അതാണ് അള്ളാഹു ആ വചനം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. ഉലാഇക്കല്ലദീന സ്വദഖു, അവരാകുന്നു സത്യം പറഞ്ഞവർ. വഉലാഇക ഹുമുൽ മുത്തഖൂൻ, അവർ തന്നെയാകുന്നു തഖ്വ ഉള്ള ആളുകൾ. അപ്പോ നമ്മൾ പഠിക്കുന്ന ഈ ആയത്തിൽ പറഞ്ഞത് തഖ്വയെക്കുറിച്ചായിരുന്നു. വഇന്നലിൽ മുത്തഖീന, തീർച്ചയായും തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കുണ്ട്. ആരാണ് മുത്തഖീങ്ങൾ എന്നാണ് സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കിയത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ചില തെറ്റായ വിശ്വാസങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ, ചില അനുഷ്ഠാനങ്ങൾ ചില കർമ്മങ്ങൾ ആചരിക്കുന്നതിലൂടെ ഒരാൾ മുത്തഖിയാവുകയില്ല എന്നത് നാം കൃത്യമായി മനസ്സിലാക്കണം. ഇന്നലിൽ മുത്തഖീന ലഹുസ്ന മആബ്, മർജിഅൻ ഹസനൻ ജമീലൻ, നല്ല മനോഹരമായ മടക്കസ്ഥാനം അവർക്കുണ്ട്. വഹുവ, അതാകട്ടെ, അതേതാണ്? ജന്നാത്തു അദിനിൻ, സ്ഥിരവാസത്തിന്റെ സ്വർഗത്തോപ്പുകൾ. ജന്നാത്തു ഇഖാമത്തിൻ, എന്നുമെന്നും താമസിക്കാനുള്ള ആ സ്വർഗത്തോപ്പ്. ജന്നാത്തു ഖുലൂദിൻ, ലേ ശാശ്വതവാസത്തിന്റെ സ്വർഗത്തോപ്പ്. ലാ യബ്ഗൂന അൻഹാ ഹിവല, സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു വിശേഷിപ്പിച്ചല്ലോ. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് ഉണ്ടായിരിക്കും. ജന്നാത്തുൽ ഫിർദൗസി നുസുല, അവർക്ക് അത്യുന്നതമായ സ്വർഗത്തോപ്പുകൾ ഉണ്ടായിരിക്കും. നുസുല, സൽക്കാരമായിട്ട്. തുടർന്ന് പറയുന്നു, ലാ യബ്ഗൂന അൻഹാ ഹിവല, ആ സ്വർഗത്തിൽ നിന്ന് ഒന്ന് മാറി താമസിക്കാൻ അവർ ആഗ്രഹിക്കുകയില്ല. എന്നുമെന്നും താമസിക്കാൻ പറ്റിയ തരത്തിലുള്ള ആ സ്വർഗലോകം അവർക്കല്ലാഹു നൽകും എന്നർത്ഥം. തുടർന്ന് 50-ാമത്തെ വചനം, ജന്നാത്തി അദിനിൻ, അതായത് സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങൾ, മുഫത്തഹത്തൻ ലഹും, അവർക്ക് വേണ്ടി തുറന്നു വെക്കപ്പെട്ട, അൽ അബുവാബ്, വാതിലുകൾ, അഥവാ അവർക്ക് വേണ്ടി വാതിലുകൾ തുറന്നു വെക്കപ്പെട്ടിട്ടുള്ള സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങൾ. അതാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നത് എന്നർത്ഥം. അള്ളാഹു ആ സൗഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാമ സഅദി റഹ്മത്തുള്ള വിശദീകരിക്കുന്നു, സുമ്മ ഫസ്സറഹു വഫസ്സലഹു, പിന്നെ അള്ളാഹു വ്യക്തമാക്കുന്നു, വിശദീകരിക്കുന്നു. ഫഖാല ജന്നാത്തി അദിനിൻ, സ്ഥിരവാസത്തിന്റെ സ്വർഗം, ഐ ജന്നാത്തി ഇഖാമത്തിൻ, എന്നുമെന്നും താമസിക്കാനുള്ള ആ സ്വർഗം. ലാ യബ്ഗി സാഹിബുഹ ബദലൻ മിൻഹാ, ആ സ്വർഗലോകത്ത് നിന്ന് ഒന്ന് മാറി താമസിക്കാൻ, ഇനി വേറൊരു ലോകത്തേക്ക് പോകാമെന്ന് ഒരിക്കലും സ്വർഗാവകാശി, സ്വർഗവാസി ആഗ്രഹിക്കുകയില്ല. കാരണം മിൻ കമാലിഹ വനഈമിഹ, അതിൻ്റെ സുഖാനുഗ്രഹം കൊണ്ട്, അതിൻ്റെ പരിപൂർണത കൊണ്ട്. വലൈസൂ ബിഖാരിജീന മിൻഹ വലാ ബിമുഖ്റജീന, സ്വർഗത്തിൽ നിന്ന് അവർ പുറത്തു പോകുന്നവരുമല്ല, പുറത്താക്കപ്പെടുന്നവരും അല്ല. പിന്നെ മുഫത്തഹത്തൻ ലഹുമുൽ അബുവാബ്, മുഫത്തഹത്തൻ ലഹുമുൽ അബുവാബ്, അവർക്ക് വേണ്ടി തുറന്നു വെക്കപ്പെട്ട വാതിലുകൾ ഉള്ള സ്വർഗം. ഐ മുഫത്തഹത്തൻ ലി അജലിഹിം അബുവാബു മനാസിരിഹ, സ്വർഗത്തിലെ ഭവനങ്ങളുടെ കവാടങ്ങൾ മലർക്കെ തുറന്നിട്ടിരിക്കും. വ മസാക്കിനിഹ ലാ യഹ്താജൂന അൻ യഫ്തഹൂഹും, ഒരിക്കലും സ്വർഗവാസി അവൻ അത് തുറക്കേണ്ട ആവശ്യമില്ല, അത് തുറന്നിട്ടിരിക്കുകയായിരിക്കും. ബൽഹും മഖ്ദൂമൂൻ, മാത്രമല്ല അവർക്കവിടെ ഭൃത്യന്മാരുണ്ടായിരിക്കും. വഹാദാ ദലീലുൻ ഐലൻ അലൽ അമാനിത്താമി, ഈ ആയത്തിൽ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട്. ഇത് സ്വർഗമെന്ന് പറഞ്ഞാൽ നിർഭയത്വത്തിന്റെ സ്ഥലമാകുന്നു എന്നതും അറിയിക്കുന്നു. കാരണം വ അന്നഹു ലൈസ ഫീ ജന്നാത്തി അദിനിൻ മാ യൂജിബു അൻ തുഗ്ലിഖ ലി അജലിഹി അബുവാബിഹ, കവാടങ്ങൾ അടച്ചു വെക്കേണ്ടുന്ന ഒരു ഭയത്തിന്റെ അവസ്ഥ സ്വർഗലോകത്തില്ല. എല്ലാം മലർക്കെ തുറന്നിട്ടിരിക്കുന്ന നിർഭയത്വമുള്ള ഒരു സ്ഥലമാകുന്നു സ്വർഗലോകം. അതാണ് ആ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കിയ കാര്യം. വഫതുഹുൽ അബ്വാബ് ഉൻവാനുൽ അമാനിത്താം, കവാടങ്ങൾ തുറന്നു വെക്കുക എന്ന് പറഞ്ഞാൽ അത് നിർഭയത്വത്തിന്റെ അടയാളമാകുന്നു. ബിഖിലാഫി ദുനിയാ, ദുനിയാവിൽ നിന്ന് വ്യത്യസ്തമായി. ഇവിടെ നമ്മൾ വീടുകളൊക്കെ അടച്ച് പൂട്ടിയാണല്ലോ പുറത്തു പോകാറുള്ളത്, അടച്ചു പൂട്ടിയാണല്ലോ കിടന്നുറങ്ങാറുള്ളത്. എന്താ കാരണം? ഫലാബുദ്ധമിൻ ഖലഖിൽ അബ്വാബി ഖബ്ല നൗം, അല്ലേ? നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് വാതിലൊക്കെ അടച്ചു പൂട്ടണം, കാരണം ഇവിടെ സുരക്ഷിതമല്ല. പലപ്പോഴും അത് വലിയ അനർത്ഥങ്ങൾക്ക് കാരണമായി തീരും. പക്ഷെ സ്വർഗലോകത്ത് അവിടെ പരിപൂർണമായ സമാധാനത്തിന്റെ ഗേഹമാകുന്നു. അതാണ് അതിലടങ്ങിയിരിക്കുന്ന ഒരു കാര്യം. ഹാദൽ മർജിഉൽ ഹസൻ ഹുവ ജന്നാത്തി ഇഖാമത്തിൻ യദ്ഖുലൂനഹ യൗമൽ ഖിയാമ വഖദ് ഫുതിഹത് ലഹും അബ്വാബുഹ ഇഹ്തിഫാഅൻ ബിഹിം. ചില മുസ്തഫ്സിറിൽ കാണാൻ സാധിക്കും, സ്വർഗാവകാശികളെ സ്വീകരിക്കാൻ വേണ്ടി, അവർക്ക് അവരെ വരവേൽക്കാൻ വേണ്ടി സ്വർഗം അത് അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നു, അതിലെ കവാടങ്ങളൊക്കെ തുറന്ന് വെക്കപ്പെട്ടിരിക്കുന്നു. അതാണ് അതിൽ പറഞ്ഞ മറ്റൊരു കാര്യം. ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള അദ്ദേഹം ആ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്ന ചില കാര്യങ്ങൾ, വഹും സ്വർഗാവകാശികൾ, അന്നഹും ഇദാ ദഖലു അൽ ജന്ന ലം തുഗ്ലഖ് അബ്വാബുഹ, അവർ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ ആ സ്വർഗത്തിലെ കവാടങ്ങൾ അടക്കപ്പെടുകയില്ല. ബൽ തബ്ഖ മുഫത്തഹതൻ കമാഹി, അത് ആ എങ്ങനെയായിരുന്നു അതുള്ളത് അതുപോലെ തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ തുറന്നു വെക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും. വ അമ്മന്നാർ, എന്നാൽ നരകമുണ്ടല്ലോ. ഫഇദാ ദഖലഹ അഹ്ലുഹ, നരകാവകാശികൾ നരകത്തിലേക്ക് പ്രവേശിച്ചാൽ, ഉഗ്ലിഖത് അലൈഹിം അബ്വാബുഹ, ആ നരകത്തിന്റെ കവാടങ്ങൾ അവർക്ക് മേൽ അടച്ചു മൂടപ്പെടും. കമാ ഖാല തആല ഇന്നഹ അലൈഹിം മുസ്വദ. അള്ളാഹു മറ്റൊരു സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായും ആ നരകം അവരുടെ മേൽ അടച്ചു മൂടപ്പെട്ട അവസ്ഥയിലായിരിക്കും. എന്നാൽ സ്വർഗത്തിന്റെ കാര്യം അത് തുറന്നു വെക്കപ്പെട്ട രൂപത്തിലായിരിക്കും. ഫഇന്ന ഫീ തഫ്തീഹിൽ അബ്വാബി ലഹും ഇഷാറത്തുൻ ഇലാ തസറുഫിഹിം വദഹാബിഹിം വഇയാബിഹിം വതബവ്വുഇഹിം ഫിൽ ജന്ന ഹൈസു ഷാഉ. സ്വർഗം തുറന്നു വെക്കപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ അതിലൊരു സൂചനയുണ്ട്, സ്വർഗാവകാശികൾക്ക് യഥേഷ്ടം തങ്ങൾ ഉദ്ദേശിക്കുന്ന ഇടത്തേക്ക് പോകാനും തിരിച്ചു വരാനും അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാനുമൊക്കെ അവിടെ സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. വദഖലുൽ വദുഖൂലുൽ മലായികത്തി അലൈഹിം, ആ സ്വർഗത്തിലേക്ക് മലായികത്തുകൾ പ്രവേശിക്കും. ഖുർആൻ പറയുന്നുണ്ട്, കുല്ല വഖ്തിൻ ബിത്തഹഫി വൽ ഇൽത്താഫി മിൻ റബ്ബിഹിം വദുഖൂലി മാ യുസിറുഹും അലൈഹിം കുല്ല വഖ്തിൻ. അവരെ ആശീർവദിച്ചുകൊണ്ട് അവരെ അഭിനന്ദിച്ചുകൊണ്ട് അവർക്ക് സലാം അറിയിച്ചുകൊണ്ടൊക്കെ മലായികത്തുകൾ എപ്പോഴും അവിടേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ സ്വർഗം അത് തുറന്നു വെക്കപ്പെട്ടതാകുന്നു. വഅയ്ലൻ ഫീഹി ഇഷാറ, അദ്ദേഹം പറയുന്നു, ഇബ്നുൽ ഖയ്യിം റഹിമഹു പറയുന്നു, മറ്റൊരു കാര്യം കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട്, ഒരു സൂചനയുണ്ട്. ഇല അന്നഹ ദാറുൻ ദാറു അംനിൻ, സ്വർഗലോകം എന്ന് പറഞ്ഞാൽ നിർഭയത്വത്തിന്റെ സ്ഥലമാകുന്നു. ലാ യഹ്താജൂന ഫീഹ ഇലാ ഗലഖിൽ അബ്വാബി, അവിടെ കവാടങ്ങൾ അടച്ചു പൂട്ടേണ്ടുന്ന അവസ്ഥയില്ല, അതിന്റെ ആവശ്യമില്ല. കമാ കാനു യഹ്താജൂന ഇലാ ദാലിക ഫി ദുനിയ, ഈ ദുനിയാവിൽ മനുഷ്യന്മാർ അവരുടെ ഭവനങ്ങൾ അടച്ചു പൂട്ടൽ അവർക്ക് ആവശ്യമായി വന്നതുപോലെ സ്വർഗലോകത്ത് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സ്വർഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മുടെ മനസ്സുകളിൽ ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള അടങ്ങാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. കർമ്മങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ചുകൊണ്ട് സൽപ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ട് കലർപ്പില്ലാത്ത ശുദ്ധമായ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട്, നേരത്തെ പറഞ്ഞല്ലോ സംശുദ്ധമായ വിശ്വാസവും സംശുദ്ധമായ കർമ്മങ്ങളുമാണ് ഒരാളെ സ്വർഗത്തിന് അർഹനാക്കി മാറ്റുന്നത്. അതാണ് ഈ വചനത്തിൽ അല്ലാഹു പറഞ്ഞത്, അവിടെ സ്വർഗാവകാശികൾക്ക് അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നത് ഉന്നതമായ സൗകര്യങ്ങളായിരിക്കും. പക്ഷെ ആർക്കായിരിക്കും ആ സൗകര്യം? അത് നമ്മൾ മനസ്സിലാക്കി 49-ാമത്തെ ആയത്തിൽ, ഹാദാ ദിക്റുൻ വഇന്ന ലിൽ മുത്തഖീന, തീർച്ചയായും തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കുണ്ട് ലഹുസ്ന മആബ്, നല്ല മടക്ക സ്ഥലം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മൾ നയിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ തിരുദൂതർ ധാരാളമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കും, അല്ലാഹുമ്മ ആത്തി നഫ്സി തഖ്വാഹ, അള്ളാഹുവെ എൻ്റെ മനസ്സിന് നീ സൂക്ഷ്മതാബോധം പ്രദാനം ചെയ്യണമേ, വസക്കിഹ നീ അതിനെ ശുദ്ധീകരിക്കണമേ, അൻത ഖൈറു മൻ സക്കാഹ, ശുദ്ധീകരിക്കുന്നവരിൽ ഉത്തമൻ നീയാകുന്നു, അൻത വലിയുഹ വ മൗലാഹ, നീയാകുന്നു അതിൻ്റെ യജമാനനും അതിൻ്റെ ഉടമസ്ഥനും. നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് തഖ്വ മനസ്സിൽ ലഭിക്കാൻ വേണ്ടി. ഒരാൾക്ക് തഖ്വയാകുന്ന അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം നൽകപ്പെട്ടാൽ ആ മനുഷ്യന് മറ്റൊന്നും ഭയപ്പെടാനില്ല. പക്ഷേ മനസ്സിൻ്റെ തഖ്വാബോധം നഷ്ടപ്പെട്ടാൽ ആ മനുഷ്യൻ വലിയ അപകടത്തിലാണ് ചെന്നെത്തുക എന്നത് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആൻ സ്വർഗവുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ പരാമർശങ്ങൾ നടത്തുന്നുണ്ടോ അവിടെയൊക്കെ തന്നെ മുത്തഖീങ്ങൾക്കാകുന്നു സ്വർഗം, മുത്തഖീങ്ങൾക്കാകുന്നു സ്വർഗം എന്ന് ആവർത്തിച്ച് പറയുന്നു. സൂറത്തു നബിയിൽ കാണാം, ഇന്നലിൽ മുത്തഖീന മഫാസ, തീർച്ചയായും തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് വിജയസ്ഥാനമുണ്ട്. സൂറത്തുൽ ഖസസിൽ കാണാൻ സാധിക്കും, തിൽക്കൽ ജന്നത്തുല്ലത്തി, അതാകുന്നു സ്വർഗം, തിൽക്ക ദാറുൽ ആഖിറ, നജ്അലുഹ ലില്ലദീന ലാ യുരീദുന ഉലുവം ഫിൽ അർളി വലാ ഫസാദ, ആ സ്വർഗലോകം ഭൂമിയിൽ കുഴപ്പം ആഗ്രഹിക്കാത്ത, അതേപോലെ തന്നെ കുഴപ്പങ്ങളുണ്ടാക്കാത്ത, ഞാൻ വലിയ ആളാവണമെന്ന് ആഗ്രഹിക്കാത്തവർക്ക് വേണ്ടി അള്ളാഹ് ഒരുക്കി വെച്ചതാകുന്നു. അതുപോലെ തന്നെ സൂറത്ത് മറിയമിൽ കാണാം, സ്വർഗാവകാശികൾ അവർ തഖ്വയോടുകൂടി ജീവിക്കുന്നവരായിരിക്കും എന്നൊക്കെ. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുന്നവരിൽ നാം ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. നമ്മുടെ ക്ലാസ് എടുത്ത് സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത്, അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച്, സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത്, ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറെ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറെ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
3: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥറ: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ്, ഈമാൻ കാര്യങ്ങൾ ആറ്, ഇസ്ലാം കാര്യങ്ങൾ അഞ്ച്, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമം

0: വേദത്തിൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തു, ഇസ്ലാമിലേക്കെത്തു, സന്മാർഗത്തിലേക്കെത്തു എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവേ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ സൂറത്ത് സുമർ, സൂറത്ത് മുഅ്മിൻ, സൂറത്ത് ഹാമീം സജദയിലെ 32-ാമത്തെ വചനം വരെ പാരായണം സഅദ് അൽ ഗാമിദി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോയിലെ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇന്നത്തെ തൻസീലിൽ നാം കേട്ട സൂറത്തുകൾ സൂറത്ത് സുമർ, സൂറത്ത് മുഅ്മിൻ, സൂറത്ത് ഹാമീം സജദ. പാരായണം നിർവഹിച്ചത് സാദ് അൽ ഓമിദി.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത്,

0: എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ കിഡ്സ് ടൈം. ഇന്നത്തെ കിഡ്സ് ടൈമിൽ നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ അധ്യായം 78 സൂറ നബ 1 മുതൽ 30 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അഹമ്മദ് സൗദ്.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം, വിശുദ്ധ ഖുർആനിലെ അധ്യായം 78, സൂറ നബ 1 മുതൽ 30 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് സഊദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ കാതൊർക്കുക. അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ ജുസ് 17 ഷെയ്ഖ് അബ്ദുർ റഷീദ് സുഫി പാരായണം ചെയ്യുന്നു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാകുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, ഷെയ്ഖ് അബ്ദുറഷീദ് സൂഫി വിശുദ്ധ ഖുർആൻ ജുസ് 17 പാരായണം ചെയ്തത്.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഇനി പീസ് ഖുർആൻ റെഡിയിൽ മനപ്പാഠം 1 മുതൽ 30 വരെ വചനം, പേജ് 481 മനപ്പാഠത്തിൽ സഅദ് അൽ-ഗാമിദി.
1: ومن آياته أنك ترى الأرض خاشعة

0: ولقد آتينا موسى الكتاب فاختلف فيه ولولا كلمة سبقت من ربك لقضي بينهم وإنهم لفي شك منه مريب من عمل صالحا فلنفسه ومن أساء فعليها وما ربك بظلام للعبيد.
1: മനപാഠം ഇവിടെ സമാപിക്കുന്നു.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: تعلمون أم لكم سلطان مبين فأتوا بكتابكم إن كنتم صادقين
1: പീസ് ഖുർആൻ റേഡിയോ ഇതുവരെ പ്രക്ഷേപണം ചെയ്തത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ 37-ാം അധ്യായം സൂറത്തു സാഫാത്ത് 114 മുതൽ 157 വരെയുള്ള വചനങ്ങൾ ശ്രോതാക്കൾക്കായി പാരായണം ചെയ്തത് ഹാഫിദ് അഹമ്മദ് അൽ ഉബൈദ്.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സൂറത്തുൽ അഹ്സാബിലെ 51-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യ ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ആയത്തിൻ്റെ ബാക്കി ഇൻഷാല്ല അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. പഠിച്ച ആയത്തുകളൊക്കെ നന്നായി റിപ്പീറ്റ് ചെയ്ത് പാരായണം ചെയ്താൽ മാത്രമേ നമ്മുടെ മനഃപ്പാഠം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കാനും അത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് ഖുർആൻ റേഡിയോ, ഹിഫ്ളുൽ ഖുർആൻ. ക്ലാസ് എടുത്തത് ബഹുമാനനായ ഹാഫിൽ ജാഫർ സലഫി.
2: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
4: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫറത് മിൻ ഖസ്വറ.
3: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെപ്പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
1: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം ജംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞുമുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
5: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 രാത്രി 9.
1: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം, ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പേസ് ഖുർആൻ റേഡിയോ നാം കേൾക്കുന്നത് തൻസീൽ, വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത ഭാഗങ്ങൾ വിവിധ ഖാരിഈകളുടെ ശബ്ദത്തിൽ ആസ്വദിക്കുവാനും പഠിക്കുവാനും അവസരം നൽകുന്ന തൻസീൽ പരിപാടിയിൽ നാം കേൾക്കുന്നത് സൂറത്തു അഹ്കാഫ്, സൂറത്തു മുഹമ്മദ്, സൂറത്തു ഫതഹ്, സൂറത്തു ഹുജറാത്ത്, സൂറത്തുൽ ഖാഫ്, സൂറത്തു സാരിയാത്ത് എന്നീ അധ്യായങ്ങളുടെ പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് അൽ ഖാരിഅ് സഅദ് അൽ ഗാമിദി.

0: പേസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ വിവിധ അധ്യായങ്ങളായ സൂറത്തു അഹ്കാഫ്, സൂറത്തു മുഹമ്മദ്, സൂറത്തു ഫതഹ്, സൂറത്തു ഹുജറാത്ത്, സൂറത്തു ഖാഫ്, സൂറത്തു ദാരിയാത്ത് ഇത്രയും അധ്യായങ്ങളുടെ പാരായണമാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അൽ ഹാഫിൽ സഅദ് അൽ ഗാമിദി.
1: نور أضل على الحياة رحيما
2: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനം എന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ, അൽ ഇജാബ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60ലധികം പ്രോഗ്രാമുകൾ, 50ലധികം അവതാരകർ, 1000 കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി. മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം ജംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
5: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും.
4: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ബഖറ 29 മുതൽ 30 വരെ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 28 വരെയുള്ള ആയത്തുകളാണ് പഠിച്ചത് ഇൻഷാല്ലാ. ഇന്ന് 29-30 ആയത്തുകളാണ് ഇൻഷാല്ലാ. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകം കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്.

0: نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون.
1: 29 അധ്യായത്തെ ഹുവ അല്ലദീ ഖലഖ ലകും, ഹുവ അല്ലദീ അല്ലസീ അല്ല അല്ലദീ ഖലഖ ഖ ല ഖ ഖും ഖാഫും മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഖലഖ ലകും മാ ഫി സാക്കിനായ മീമിന് ശേഷം വീണ്ടും മീം, ഇദ്ഗാം മുതമാസിലൈൻ, മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലകും മാ മാ ഫിൽ അർദി, മാ ഫിൽ അർദി എന്ന് പറയരുത്, മാ ഫിൽ അർദി ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ജമീഅ അവിടെ നിർത്തുമ്പോൾ രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ നിർത്തുക. ജമീഅ കൂട്ടി ഒതുകയാണെങ്കിലോ ജമീഅ സുമ്മ അവ്യക്തമാക്കി അഥവാ ഇഖ്ഫ ചെയ്ത് മണിക്കണം. സുമ്മസ്തവ സുമ്മ ഫ ഫി സു സുമ്മ സുമ്മ ആയി പോവരുത്, സീനല്ല ഫ ആണ്. സുമ്മ മീമിന് ശദ്ദ് മണിക്കണം. സുമ്മസ്തവ ഇസ്തവ ഇസ്തവ ഇലസ്സമായി, ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ് മദ്ദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദ്. സുമ്മസ്തവ ഇലസ്സമായി, ഇനി ഇലസ്സമായി നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദ് മുത്തസിൽ, മുത്തസിൽ വാജിബാണ്, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടണം. ഫസവ്വാഹുന്ന നൂന്ന് ശദ്ദ് മണിക്കണം. സബ്അ സമാവാത്ത് സബ്അ സമാവാത്ത് വഹുവ ബികുല്ലി ഷൈഇൻ അലീം, ഷൈഇൻ തൻവീന് ശേഷം ഐൻ ഇദ്ഹാർ വെളിവാക്കണം, അവിടെ മണിക്കരുത്. ഷൈഇൻ അലീം. അടുത്ത ആയത്ത് وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ وَإِذْ قَالَ وَإِذْ قَالَ لَا وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ مد متصل നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടണം. ഇന്നി നൂന് ശദ്ദ് മണിക്കണം. ജാഇലുൻ ഐനാണ്, ജാഇല് എന്ന് പറയരുത്, ജാഇലുൻ ജാഇലുൻ ഫി അവ്യക്തമാക്കി മണിക്കണം. അവിടെ ജാഇലുൻസി, അവിടെ ഇദ്ഗാം ആയി പോവരുത്, ഇഖ്ഫ ആകുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം. ഫിൽ അർദി, ഫിൽ അർദി അല്ല ഫിൽ അർദി ഖലീഫ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വഖഫ് ചെയ്യുമ്പോൾ ഖലീഫ എന്ന് നിർത്തരുത്, ഖലീഫ ഖലീഫ. ഖാലു അതജ്അലു, ഖാലു അ മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദ്. അതജ്അലു ജീമിനെ ഖൽഖല ചെയ്യണം. അതജ്അലു ഫീഹ മൻ യുഫ്സിദു, സാക്കിന നൂന് ശേഷം യാ നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ മിക്സ് ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മൻ യുഫ്സിദു ഫീഹ വയസ്ഫിഖു ദിമാ മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടണം. അദ്ദിമാ വഖഫ് ചെയ്യുമ്പോൾ ഹംസയുടെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ദിമാ എന്നോ ദിമാ അങ്ങനെയല്ല, ദിമാ വളരെ ചെറിയ രൂപത്തിൽ ഹംസയെ കേൾക്കുകയാണ് വേണ്ടത്. വനഹ്നു നുസബ്ബിഹു ബിഹംദിക, വളരെയധികം ശ്രദ്ധിക്കണം ഈ ഒരു പ്രയോഗം. ഹ വനഹ്നു നുസബ്ബിഹു നുസബ്ബിഹു അല്ല, നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക് വനുഖദ്ദിസു ലക് ലക്. قال إني أعلم مد منفصل نالو أنجو حركة وره نيتاو نمدنا. قال إني أعلم قال إني نون شدن ده ماني كنم شاشم مد منفصل أعلم همزة عين همزة توندي وده تاري باغم أنا مخرج عين توندي وده مد باغم مخرج عدتنا أدو ده پرتيام شدده كنم അഅലമു അഅലമു രണ്ടും ഹംസയോ രണ്ടും ഐനോ ആവരുത്. അഅലമു അഅലമു മാ ലാ തഅലമൂൻ തഅലമൂൻ ഐൻ അവസാനത്തിലുള്ള മദ് ആരുദുർ സുക്കൂൻ, രണ്ട് നാല് ആറ് ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون.
1: سورة البقرة ഇരുപത്തി ഒൻപത് മുപ്പത് ആയത്തുകളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: അത്തഹ്സീൻ സമാപിക്കുന്നു. ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
3: Peace Radio. Tune to reality.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ട വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ അധ്യായം സൂറ 21-ാം അൽ അംബിയ 10 മുതൽ 40 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ബന്ദർ ബലീല.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറ അന്നിസായിലെ 60 മുതൽ 63 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈചി.

0: ബാരക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ നിസായിലെ 60 മുതൽ 63 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയവസന്തം സൂറ സ്വാദ് 54-55 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഇന്ന ഹാദാ ലറിസ്ഖുനാ മാലഹു മിൻ നഫാദ്. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്ത് സ്വാദിലെ 53 വരെയുള്ള വചനങ്ങളാണ് മനസ്സിലാക്കിയത്. ഇന്ന് 54-ാമത്തെ വചനം മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലെ അനുഭവങ്ങളെക്കുറിച്ചാണ് ഒന്ന് രണ്ട് വചനങ്ങളിൽ കഴിഞ്ഞ വചനങ്ങളിൽ വ്യാഖ്യ വിശദീകരിച്ചത്. ആ സ്വർഗം ആർക്കാണ് നൽകുക എന്നും അതുപോലെ തന്നെ അവിടെയുള്ള ചില അനുഭവങ്ങൾ അള്ളാഹു 51, 52, 53 വചനങ്ങളിൽ വ്യക്തമാക്കി. തുടർന്ന് 54-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇന്ന ഹാദ, നിശ്ചയമായും ഇത്, ലരിസ്ഖുന, നാം നൽകുന്നതാണ്, നമ്മുടെ വക ആഹാരമാണ് അല്ലെങ്കിൽ പാരിതോഷികമാണ്. റിസ്ഖ് എന്നതിന് അള്ളാഹു നൽകുന്നത് എന്നും അള്ളാഹുവിൻ്റെ ആഹാരം എന്നും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പാരിതോഷികം എന്നും അതിന് അർത്ഥം നൽകിയത് കാണാൻ സാധിക്കും. മാലഹു, അതിനില്ല, ഉണ്ടാകുന്നതല്ല, മിൻ നഫാദ്, യാതൊരു തീർന്നു പോകലും. അതായത് നിശ്ചയമായും ഇത് നമ്മുടെ വക പാരിതോഷികമായി നൽകുന്നതാണ്, യാതൊരു വിധത്തിലുള്ള തീർന്നുപോക്കും അതിനുണ്ടാകുന്നതല്ല. സ്വർഗത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ലഭിക്കുന്നത് ശാശ്വതമാണ്. അതെന്തായിരുന്നാലും അവിടെ നൽകപ്പെടുന്ന ഏത് കാര്യമായിരുന്നാലും അതിനൊരു നാശം എന്നത് അല്ലെങ്കിൽ ഒരു കുറവ് എന്നത് സംഭവിക്കുകയില്ല എന്നതാണ്. നമുക്കറിയാം, ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന ഏത് സുഖ സൗകര്യങ്ങളായിരുന്നാലും, ആരോഗ്യമായിരുന്നാലും, അതേപോലെ തന്നെ സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങളായിരുന്നാലും, അതല്ലെങ്കിൽ യുവത്വമായിരുന്നാലും, ഏത് തരത്തിലുള്ള ചെറിയതോ വലിയതോ ആയ അനുഗ്രഹങ്ങളാകട്ടെ, അതിനൊക്കെ വളരെ കുറഞ്ഞ ഒരു കാലാവധി മാത്രമാണുള്ളത്. കുറഞ്ഞ കാലത്തേക്ക് മാത്രമാണ് അതൊക്കെ നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷേ ഖേദകരമായ കാര്യം, ഈ അനുഗ്രഹങ്ങളിൽ മതിമറന്നുകൊണ്ട് ജീവിക്കുമ്പോൾ അതുവഴി ആ മനുഷ്യനിൽ നഷ്ടപ്പെടുക ശാശ്വതമായ വിജയമാണ് എന്നതാണ് വളരെ ഗൗരവതരമായ കാര്യം. ഈ ദുനിയാവിലെ ക്ഷണികമായ സുഖ സൗകര്യങ്ങളെ അതിൽ വഞ്ചിതരായിക്കൊണ്ട് അതിനുവേണ്ടി ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ശാശ്വതമായ സ്വർഗലോകം ആ മനുഷ്യർക്ക് നഷ്ടമാകുമെന്നതാണ്. ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിറീങ്ങൾ പറയുന്നൊരു കാര്യം, ബിഖിലാഫി റിസ്ഖി ദുനിയാ, സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ വിഭവങ്ങൾ അത് ദുനിയാവിലേതിൽ നിന്ന് വ്യത്യസ്തമാകുന്നു. അള്ളാഹു സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, വബഷിറില്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി അന്ന ലഹും ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. നബിയെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക, തീർച്ചയായും താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗം അവർക്കുണ്ട്, സ്വർഗത്തോപ്പുകൾ അവർക്കുണ്ട്. കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിർ റിസ്ഖാ, ആ സ്വർഗത്തിലെ ഭക്ഷ്യപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ റിസ്ഖ് അവർക്ക് നൽകപ്പെടുമ്പോഴെല്ലാം ഖാലു ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ, അവർ പറയും ഇത് മുമ്പ് നൽകപ്പെട്ടത് തന്നെയാണല്ലോ എന്ന്. മുഫസ്സിറീങ്ങൾ അത് പലതരത്തിലും വ്യാഖ്യാനിച്ചത് കാണാം. ഒരു വ്യാഖ്യാനം, സ്വർഗത്തിലെ തന്നെ പഴങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷ്യവസ്തുക്കൾ സ്വാദിഷ്ടമായ വസ്തുക്കൾ നൽകപ്പെടുമ്പോൾ അവർ പറയും ഇത് തന്നെയാണല്ലോ മുമ്പ് ലഭിച്ചതെന്ന്. അതിൻ്റെ ചില സ്വഭാവങ്ങളിൽ അവർക്കങ്ങനെ തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അതാണ് ഉതൂബിഹി മുത്തഷാബിഹ, അവർക്ക് സദൃശ്യമായി തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വലഹും ഫീഹ അസ്വാജും മുത്തഹറ വഹും ഫീഹ ഖാലിദൂൻ, അവിടെ അവർക്ക് പരിശുദ്ധകളായ ഇണകൾ ഉണ്ടായിരിക്കും, അവർ അതിൽ നിത്യവാസികളും ആയിരിക്കും. അതാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട പരാമർശം. സ്വർഗത്തിലേതൊന്നും തന്നെ അത് നശ്വരമല്ല, ക്ഷണികമല്ല. വഹും ഫീഹ ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികളായിരിക്കും, എന്നുമെന്നും താമസിക്കുന്നവരായിരിക്കും. ഇബ്നു കസീർ റഹ്മഹുള്ള ആ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം, സുമ്മ അക്ബർ തബാറക വതആല അലൽ ജന്ന, പിന്നെ ഉന്നതനും മഹാനുമായ അനുഗ്രഹീതനായ അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് അറിയിക്കുന്നു, അന്നഹു ലാ ഫറാഗ ലഹ വല ഇൻഖിലാ, അതിനൊരു വിരാമമില്ല, അതിനൊരു അവസാനമില്ല. വല സവാല വല ഇൻതിഹാ, അതിനൊരു അറ്റമില്ല, ഒരു നീങ്ങലും ഇല്ല. എന്ന് പറഞ്ഞാൽ സ്ഥിരമായി അത് ലഭിച്ചുകൊണ്ടിരിക്കും എന്നർത്ഥം. ഫഖാല തആല ഇന്ന ഹാദ ലരിസുഖുന മാ ലഹു മിൻ നഫാദ്, അതാണ് അള്ളാഹു പറഞ്ഞത്, തീർച്ചയായും ഇത് നാം നൽകുന്നതാണ് നമ്മുടെ വകയായി, നമ്മളുടെ പാരിതോഷികമായി. മാ ലഹു, അതിനില്ല, മിൻ നഫാദ്, യാതൊരു തീർന്നു പോകലും. അള്ളാഹു സൂറത്തുൻ നഹലിൽ 96-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, മാ ഇൻദകും യൻഫദ്, നിങ്ങളുടെ അടുക്കലുള്ളത് തീർന്നു പോകും, അവസാനിക്കും. രണ്ടു തരത്തിൽ മനസ്സിലാക്കാം. ഒന്ന്, നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് എന്തൊക്കെ ചെലവഴിച്ചാലും എന്തൊക്കെ ചെയ്താലും അതൊക്കെ അവസാനിക്കുന്നതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതൊന്നും അവസാനിക്കാത്തതാണ്. മറ്റൊന്ന്, ദുനിയാവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ അവസാനിക്കുന്നതാണ്. എന്നാൽ അള്ളാഹു പരലോകത്ത് നൽകുന്നതാകട്ടെ, വമാ ഇൻദല്ലാഹി ബാഖ്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് അവശേഷിക്കുന്നതാകുന്നു, തീർന്നു പോകാത്തതാകുന്നു. സൂറത്തു ഹൂദിൽ അള്ളാഹു പറഞ്ഞു, വക ഖൗലിഹി തആല അതാ ഗൈറ മജ്ദൂദ്, സ്വർഗം എന്ന് പറഞ്ഞാൽ അതൊരു സമ്മാനമാകുന്നു, അതാണ് അതാ എന്ന് പറഞ്ഞാൽ. അതാകട്ടെ ഗൈറ മജ്ദൂദ്, അത് മുറിഞ്ഞു പോകാത്തതാകുന്നു, നിലക്കാത്തതാകുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് ഫുസ്സിലത്തിൽ പറഞ്ഞത്, ലഹും അജ്റുൻ ഗൈറു മംനൂൻ, അവർക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട് എന്നാണ്. ഐ ഗൈറ മഖ്തൂ, ഈ കാര്യം അള്ളാഹു പല ആയത്തിനും ആവർത്തിച്ച് പറയുന്നുണ്ട്. സൂറത്ത് റഅദിൽ കാണാം, 35-ാമത്തെ ആയത്തിൽ, ഉകുലുഹാ ദാഇമു വദില്ലുഹാ തിൽക ഉഖുബൽ ലദീന തഖൗ വഉഖുബൽ കാഫിരീന നാർ. ഉകുലുഹാ ദാഇമുൻ, സ്വർഗത്തിലെ ഭക്ഷ്യപദാർത്ഥങ്ങൾ സ്ഥിരമായി ലഭിക്കുന്നതാണ്, അവിടുത്തെ കായ്ക്കനികളാകട്ടെ ഭക്ഷ്യവസ്തുക്കളാകട്ടെ. വല്ലുഹ, അവിടുത്തെ തണലും സ്ഥിരമായി ലഭിക്കുന്നതാകുന്നു. തിൽക ഉഖുബല്ലദീനത്തഖൗ, അതാകുന്നു സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ പര്യവസാനം. വഉഖുബൽ കാഫിരീന, എന്നാൽ സത്യനിഷേധികളുടെ പര്യവസാനമാകട്ടെ അന്നാർ, നരകമാകുന്നു. അല്ലാഹു മുത്തഖീങ്ങളായി ജീവിച്ചുകൊണ്ട് സ്വർഗം അനന്തരാവകാശമായി നൽകപ്പെടുന്നവരിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഫസ്സിറുകൾ പറയുന്നു, വൽ ആയാത്തു ഫീ ഹാദാ കസീറുൻ ജിദ്ദൻ, ഈ വിഷയത്തിലുള്ള ഇത്തരത്തിലുള്ള ആയത്തുകൾ ധാരാളമായി ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ അള്ളാഹു പറഞ്ഞ കാര്യം, സ്വർഗത്തിലേത് അതിന് അവസാനമില്ല, അത് അവസാനിക്കുന്നതല്ല, അത് നിന്നു പോകുന്നതല്ല, സ്ഥിരമായി ലഭിക്കുന്നതാകുന്നു. സഅദി റഹ്മത്ത് പറയുന്നു, ഇന്ന ഹാദാ ലരിസ്ഖുന അല്ലദി ഔറദ്നാഹു അലാ അഹ്ലി ദാരിദ് നഈമി, ആ അനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗത്തിൽ നൽകപ്പെടുന്നത് അത് നമ്മുടെ രിസ്ഖാകുന്നു. മാ ലഹു മിൻ നഫാദ് ഐ ഇൻഖിതാഉൻ, ബൽ ഹുവ ദാഇമുൻ മുസ്തഖിറുൻ ഫീ ജമീഇൽ ഔഖാത്തി, അതിനൊരു അവസാനമില്ല, അത് നിലച്ചു പോകുന്നില്ല, അതെപ്പോഴും സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് എല്ലാ സമയത്തും. മുത്തസായിദുൻ ഫീ ജമീഇൽ ആനാത്തി, എല്ലാ സന്ദർഭത്തിലും കൂടുതൽ കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കും. വലൈസ ഹാദ ബി അലീമിൻ അല റബ്ബിൽ കരീം, ഇങ്ങനെ ശാശ്വതമായ സുഖസൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നത് ഉന്നതനും മഹാനുമായ അള്ളാഹുവിന് ഒരു പ്രയാസമേ ഉള്ള കാര്യമല്ല. അർറഊഫുർ റഹീം, ഏറെ ദയാലുവായ കാരുണ്യവാനായ അള്ളാഹുവിന്, അൽ ബറുൽ ജവാദ് അൽ വാസിഉൽ ഗനി, വിശാലനായ പരാശ്രയമുക്തനായ, അതേപോലെ തന്നെ ഔദാര്യവാനായ അൽ ഹമീദ് അൽ ലത്തീഫ് അർ റഹ്മാൻ, സ്തുത്യർഹനും അതേപോലെ തന്നെ നിഗൂഢമായ രഹസ്യങ്ങൾ അറിയുന്നവനും അതുപോലെ തന്നെ പരമകാരുണ്യകനുമായിട്ടുള്ളവൻ. അൽ മലിക്കുദ്ദയ്യാൻ, എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായിട്ടുള്ളവൻ. അൽ ജലീലുൽ ജമീലുൽ മന്നാൻ, അള്ളാഹുവിൻ്റെ അസ്മാകൾ പറയുകയാണ്, ഉന്നതനായ അതേപോലെ തന്നെ ഏറ്റവും സൗന്ദര്യവാനായ, എല്ലാ അനുഗ്രഹങ്ങളുടെയും കേദാരമായ, ദിൽ ഫദ്ലിൽ ബാഹിരി വൽ കറമിൽ മുതവാഫിരി, എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഉടമയായ, എല്ലാ ഔദാര്യത്തിൻ്റെയും പരിപൂർണമായ അതിൻ്റെ ഒക്കെ ഉടമസ്ഥനായ, അല്ലത്തി ലാ തുഹ്സ നിഅമഹു വലാ യുഹാത്തു ബിബഅദി ബിർരിഹി, അള്ളാഹുവിന് അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. അള്ളാഹു നൽകുന്ന പുണ്യങ്ങൾ, നന്മകൾ, അത് ആർക്കും എണ്ണാനോ നിർണയിക്കാനോ സാധ്യമല്ല. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്നു സ്വർഗം. ആ സ്വർഗമാകട്ടെ ശാശ്വതമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതാകുന്നു. അതിലേത് അനുഗ്രഹങ്ങളായിരുന്നാലും അതെന്നുമെന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നതാകുന്നു. അതാണ് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയത്. ഇന്ന ഹാദ, തീർച്ചയായും ഇത്, ലറിസുഖുന, നമ്മളുടെ നാം നൽകുന്ന റിസ്ഖാകുന്നു, ആഹാരമാണ് അല്ലെങ്കിൽ പാരിതോഷികമാണ്. മാലഹു മിൻ നഫാദ്, അതിന് ഒരു തീർന്നു പോകലും ഒരു നിലച്ചു പോകലും ഇല്ല. തുടർന്ന് 55-ാമത്തെ വചനം, ഇതാണ്, അതായത് ഇതാണ് അവരുടെ നില, സ്വർഗവാസികളുടെ നില. എന്നിട്ടോ, വഇന്ന ലിത്താഗീന, നിശ്ചയമായും ധിക്കാരികൾക്കുണ്ട്, അതിക്രമകാരികൾക്കുണ്ട്, ലഷർറമാബ്, മോശപ്പെട്ട മടക്കസ്ഥാനം, പ്രാപ്യസ്ഥാനം. അവ സ്വർഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തുമ്പോഴൊക്കെ ഖുർആനിൻ്റെ ഒരു ശൈലിയാണ്, ഒരു പതിവാണ്. തുടർന്ന് നരകത്തെക്കുറിച്ചും അള്ളാഹു ഓർമ്മിപ്പിക്കും. അതല്ലെങ്കിൽ നരകത്തെക്കുറിച്ച് പരാമർശിച്ചാൽ ഉടനെ തന്നെ അള്ളാഹു സ്വർഗത്തെക്കുറിച്ചും ഓർമ്മിപ്പിക്കാറുണ്ട്. അതായത് ഇതാണ് അവരുടെ നില. അതേസമയത്ത് ധിക്കാരികൾക്ക് നിശ്ചയമായും മോശപ്പെട്ട മടക്കസ്ഥാനവും ഉണ്ടായിരിക്കും. അതാണ് 55-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. ലമ്മ ദക്കർ തആല മആല സുഅദായി, ഇബ്നു കസീർ നമ്മൾ പറയുന്നത് അള്ളാഹു സൗഭാഗ്യവാന്മാരുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പറഞ്ഞപ്പോൾ, സന്ന ബിദിക്രി ഹാലിൽ അഷ്ഖിയാ, ദൗർഭാഗ്യവാന്മാരുടെ അവസ്ഥയെക്കുറിച്ച് അള്ളാഹു പറയുന്നു, വ മർജിഹിം വ മആബിഹിം ഫീ ദാരി മആദിഹിം, അവരുടെ മടക്കസ്ഥാനത്തെക്കുറിച്ച്, വ ഹിസാബിഹിം, അവരുടെ വിചാരണയെക്കുറിച്ച്. ഫഖാല ഹാദാ വ ഇന്ന ലിത്താഗീന, ഇതാകുന്നു, ഇങ്ങനെയാകുന്നു ആ ആൾക്കാരുടെ അവസ്ഥ. അത് അവിടെ ഒരു വഖഫുണ്ട്, അവിടെ ഭാഷയിൽ അതിന് പ്രത്യേകതയുണ്ട്. ആ ഹാദ എന്ന് പറയുന്നത് ഒരു വിരാമം, ഈ പറഞ്ഞതാകുന്നു നല്ല ആൾക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞതിന് ശേഷം വേറൊരു കാര്യമാണ് പിന്നെ പറയുന്നത്, ഇന്നലിത്താഗീന, തീർച്ചയായും അതിക്രമകാരികൾക്കുണ്ട് അല്ലെങ്കിൽ ധിക്കാരികൾക്കുണ്ട്. അതാരാ? വഹും അൽ ഖാരിജൂന അൻ ത്വാഅത്തില്ലാ, അള്ളാഹു അവരെക്കുറിച്ചാണത് പറയുന്നത്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് പുറത്തു പോയവരാകുന്നു അവർ. അൽ മുഖാലിഫൂന ലിറുസുലില്ലാ, അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാരെ ധിക്കരിച്ചവരാകുന്നു അവർ. എന്താണ് അവർക്കുള്ളത്? ലഷർറമആബ്, ഐ ലസൂഉ മുൻഖലബിൻ, വളരെ മോശമായ മടക്കസ്ഥലം. വ മർജിഇൻ, വളരെ മോശമായ പിന്നെ പ്രാപ്യസ്ഥലം. സുമ്മ ഫസ്സറഹു ബിഖൗലിഹി, പിന്നെ അതിനുശേഷം അള്ളാഹു അതിനെ വിശദീകരിക്കുകയാണ്, ആ ഭാഗം അതെന്താണ്, അവർക്ക് അവരുടെ മടക്കസ്ഥലം എന്തായിരിക്കും, അതെങ്ങനെയുള്ളതായിരിക്കുമെന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു. അതുകൊണ്ട് നരകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, ആ നരകത്തെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ആ നരകത്തെ തൊട്ടുള്ള അള്ളാഹുവിനുള്ള കാവലിനെ തേടൽ നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. അള്ളാഹുമ്മ അജിർനാ മിനന്നാർ, അള്ളാഹുവേ നരകശിക്ഷയെത്തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ നരകത്തിലേക്ക് എത്തിപ്പെടാൻ ആവശ്യമായ തരത്തിലുള്ള ജീവിതത്തിൽ നമ്മൾ പിന്തിരിയണം. വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ വിശ്വാസങ്ങൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ ഇല്ല, നരകത്തിൻ്റെ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുന്നില്ല എന്ന് നാം ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ഉറപ്പു വരുത്തണം. അല്ലാമ സഅദി റഹ്മഹുള്ള ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, ഹാദാ ഇത്, അതായത് അൽ ജസാഉൽ ലിൽ മുത്തഖീന, ഈ പറയപ്പെട്ട മുകളിൽ പറഞ്ഞ ആ പിന്നെ സ്വർഗീയ അനുഭവങ്ങളെല്ലാം തഖ്വ പാലിച്ചവർക്കുള്ള അവർക്കുള്ള പ്രതിഫലമാകുന്നു. മാ വസഫ്നാഹു, നാം വിശദീകരിച്ചതെല്ലാം. എന്നാൽ വ ഇന്നലി താഖീന, തീർച്ചയായും അതിക്രമകാരികൾക്കുണ്ട്. ആരാണവർ? ഐ അൽ മുതജാവിസീന ലിൽ ഹദ്ദി, പരിധി ലംഘിച്ചവർ. ഫിൽ കുഫ്രി വൽ മആസി, സത്യനിഷേധത്തിലും അതുപോലെ ധിക്കാരപരമായ പ്രവർത്തനത്തിലും ജീവിച്ചുകൊണ്ട് അതിക്രമകാരികളായി മാറിയവർ. എന്താണ് അവർക്കുള്ളത്? ലഷറ മആബ് ഐ ലഷറ മർജിഇൻ വ മുൻഖലബിൻ, വളരെ മോശമായ മടക്കസ്ഥലവും പ്രാപ്യസ്ഥലവുമാണ് അവർക്കുള്ളത്. പലപ്പോഴും ദുനിയാവിലെ ചില്ലറ സൗകര്യങ്ങളും സുഖങ്ങളും അനുഭവിക്കുമ്പോൾ മരണത്തെയും പരലോകത്തെയും വിസ്മരിക്കുന്നവരാണ് വിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും. നമ്മൾ നമ്മളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. എന്നാൽ വിശ്വാസികളല്ലാത്ത എത്രയോ മനുഷ്യന്മാർ അല്ലെ, അവരുടെ എല്ലാ ചെയ്തികളും എല്ലാം നരകത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ കൃത്യമായ ജാഗ്രതാബോധം നാം ഓരോരുത്തരും കാണിക്കേണ്ടതുണ്ടെന്ന് ഇത്തരത്തിലുള്ള വചനങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സ്വാലിഹുൽ ഉസൈമീൻ റഹ്മഹുള്ള പറയുന്നു, ഹാദാ അൽ മദ്കൂറു ലിൽ മുഅ്മിനീൻ, ഇവിടെ ഈ ഇങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ളതാകുന്നു അത്, അല്ലെങ്കിൽ ഇതാകുന്നു അത് എന്ന് പറഞ്ഞത് സത്യവിശ്വാസികളെക്കുറിച്ചാണ്. തുടർന്ന് വ ഇന്നലി ത്വാഗീന, തീർച്ചയായും അതിക്രമകാരികൾക്കുണ്ട് എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ധിക്കാരികളെക്കുറിച്ചാകുന്നു. പിന്നെ അദ്ദേഹം ഭാഷാപരമായി ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ത്വാഗി എന്ന് പറഞ്ഞാൽ അതിക്രമകാരി, അതിരുവിട്ട് പ്രവർത്തിക്കുന്നവൻ, നിയമ ലംഘനം നടത്തുന്നവൻ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ആരാണത്? മൻ തജാവസൽ ഹദ്ദ വഹദ്ദുൽ ഇൻസാനി അൻ യകൂന അബ്ദൻ ലില്ലാ, അല്ലെ, ഒരു മനുഷ്യൻ നിയമം പാലിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാസനായിക്കൊണ്ട് ജീവിക്കുക എന്നാണ്. അതെങ്ങനെയാണ് അങ്ങനെ ദാസനാവുക? മുംതസിലൻ ലി അംരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കിക്കൊണ്ട്. മുജ്തനിബൻ ലി നഹീഹി, അള്ളാഹുവിൻ്റെ വിലക്കുകൾ ഉപേക്ഷിച്ചുകൊണ്ട്. ഫമല്ലം യംതസിൽ അൽ അംറ ഫഹുവ ത്വാഗിൻ, ആരാണോ അള്ളാഹുവിന് വഴിപ്പെടാൻ സന്നദ്ധനാവാതിരിക്കുന്നത് അവനാണ് ധിക്കാരി, അവനാണ് അതിക്രമകാരി. വമനിർത്തകബൻ നഹിയ ഫഹുവ ത്വാഗിൻ, ആരാണോ പാപകൃത്യങ്ങൾ ചെയ്യുന്നത് അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കും അവനാകുന്നു ത്വാഗി എന്ന് പറഞ്ഞ ആ ഗണത്തിൽപ്പെട്ടവൻ. തോബരി റഹ്മത്ത് പറയുന്നു, ഹാദ അല്ലദി വസഫത് ലിഹാ ഉല ഇൽ മുത്തഖീന, വസഫ്തു ലിഹാ ഉല ഇൽ മുത്തഖീന, ഈ ഹാദ എന്ന് പറഞ്ഞത് നാം വിശദീകരിച്ച, നാം വ്യക്തമാക്കിയ ആ തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ കുറിച്ചാകുന്നു. തുടർന്ന് അള്ളാഹു മറ്റൊരു വിഷയമാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, അതാരാകുന്നു? അല്ലദീന തഗൗ അലൈഹി വ ബഗൗ, അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചവർ, അതിക്രമം പൊട്ടിച്ചവർ. ഫഖാല വ ഇന്നലി ത്വാഗീന വഹും അല്ലദീന യുമരിദു അലാ റബ്ബിഹിം തമർറദു അലാ റബ്ബിഹിം, ഈ ത്വാഗീൻ എന്ന് പറഞ്ഞാൽ റബ്ബിനോട് ധിക്കാരം കാണിച്ചവരാകുന്നു. ഫഅസൗ അംറഹു മഅ ഇഹ്സാനിഹി ഇലൈഹിം, ധാരാളമായ അനുഗ്രഹങ്ങൾ അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്തിട്ടും അവർ ആ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരാകുന്നു. പിന്നെ ലഷറമ ആബ്, അവർക്ക് മോശമായ മടക്കസ്ഥലമുണ്ട്. യഖൂലു ലഷറ മർജിഇൻ വ മസീരിൻ യസീറുന ഇലൈഹി ഫിൽ ആഖിറത്തി ബഅദ ഖുറൂജിഹിം മിനദ് ദുനിയാ, ഈ ദുനിയാവിൽ നിന്ന് അവർ പോയതിനു ശേഷം പരലോകത്ത് അവർക്ക് എന്താ ലഭിക്കുന്നത്? ഈ പറയപ്പെട്ട നരകമാകുന്ന ഭവനമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള നരകത്തിൻ്റെ അവകാശികളിൽ നിന്ന്, നരകത്തിലെത്താൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരിൽ നിന്ന് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു അജ്റനാ മിനന്നാർ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാദിലെ 54-55 വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.

നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ആറാമത്തെ അധ്യായം സൂറത്തു അൻആം 122 മുതൽ 127 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽഹംദ്.

الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 20-ാമത്തെ അധ്യായം സൂറത്തു ത്വാഹ 98 മുതൽ 114 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ ഖത്തമി.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഖുർആൻ ടെലിവിക്കീസ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോഴും എന്തെങ്കിലും സങ്കടമോ ഭയമോ കടന്നു വരുമ്പോഴും മനസ്സിന് ശാന്തതയും കുളിർമയും നൽകുന്ന ഏകഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആനിൻ്റെ വക്താക്കളാവുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ്. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറു മത്സരത്തിലാണ് ഇന്ന് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്ന ഖുർആൻ ടെലിക്യൂസിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ടെലിക്യൂസിൽ നാം ചോദിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ അവസാനത്തെ രണ്ട് ജുസ്ഇൽ നിന്ന് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?

0: സ്കൂൾ ഓഫ് ഖുർആനിലുണ്ട്.
1: ആ മാഷാല്ലാ മാഷാല്ലാ. സ്കൂൾ ഓഫ് ഖുർആൻ ഏത് ഏത് ഭാഗത്താണ് പഠിക്കുന്നത്?
0: കോട്ടക്കൽ സെന്ററില്.
1: ഓക്കേ മാഷാല്ലാ. സ്കൂൾ ഓഫ് ഖുർആന്റെ സെന്ററിൽ പഠിക്കുന്ന കോട്ടക്കൽ ചെനക്കൽ നിന്ന് സജ്ജാദ് മോനാണ് ഇന്നത്തെ ആദ്യത്തെ കോളറായി നമ്മുടെ കൂടെ ഉള്ളത്. സജ്ജാദ് മോൻ, നമുക്കിന്ന് രണ്ട് ജുസ്ഇൽ നിന്നാണ്, അവസാനത്തെ രണ്ട് ജുസ്ഇൽ നിന്നായിട്ടാണ് നമുക്ക് ചോദ്യങ്ങൾ ഉള്ളത്. റെഡി ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഉസ്താദ് കുറച്ച് ആയത്തുകൾ ഓതും, അതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അള്ളാ സജ്ജാദ് മോനും ഓതും. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم. والذين يصدقون بيوم الدين.

0: فربهم غير مأمون.
1: اوكي سجاد مون കേൾക്കുന്നുണ്ടോ?
2: കേൾക്കുന്നുണ്ട്. ഈ സൂറത്ത് ഇങ്ങനത്തെ ഞാൻ തബാറക്ക് നൂനും ഹാത്തി മാത്രം പഠിച്ചിട്ടുള്ളു, അതുകൊണ്ട് കിട്ടുന്നില്ല.
1: ഈ ജുസയിലൊന്നും പഠിച്ചില്ല?
2: ഇല്ല, തബാറക്ക് തബാറക്ക് നൂനും ഹാത്തി മാത്രം പഠിച്ചിട്ടുള്ളു.
1: ഓക്കേ, അപ്പൊ സജ്ജാദ് മോൻ, നമ്മുടെ ചോദ്യങ്ങൾ അവസാനത്തെ രണ്ട് ജുസ്ഇന്റെ ഭാഗങ്ങളിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ലാ അടുത്ത ഒരു ടെലിക്യുജിലേക്ക് മോൻ എന്തായാലും വിളിക്കണം. അതിന് മുമ്പായിട്ട് ഈ ജുസ് മൊത്തം പഠിക്കണം കേട്ടോ. ഓക്കെ, ആ ഓക്കെ സജ്ജാദ് മോൻ്റെ. ഓക്കെ സജ്ജാദ് മോൻ, അടുത്തൊരു കോളായിട്ട് തന്നെ വിളിക്കണം കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ അടുത്തൊരു ടെലിക്യുജിൽ നമുക്ക് സജ്ജാദ് മോനെ കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വഅലൈക്കും അസ്സലാം.
1: മാഷാഅല്ലാ, ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കോളറായി വന്നിരുന്ന സജ്ജാദ് മോനായിരുന്നു. ഇനി അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യുജിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
2: ഫർഹാന.
1: ഓക്കേ ഫർഹാന, ഫർഹാനയുടെ നാട് എവിടെയാണ്?
2: കോട്ടക്കൽ.
1: ഓക്കേ, കോട്ടക്കൽ ചനക്കൽ നിന്ന് ഫർഹാനയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. മാഷാല്ലാ, ഫർഹാന സ്കൂൾ ഓഫ് ഖുർആൻ ലെവലിൽ പഠിക്കുന്നുണ്ടോ? മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടോ? ഓക്കേ മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ നമ്മുടെ ടെലിക്യുസിൽ നമ്മൾ ചോദിക്കുന്നത് അവസാനത്തെ ഖുർആനിൻ്റെ അവസാനത്തെ രണ്ട് ജുസ് ആയി രണ്ട് ജുസിൽ നിന്നാണ് ചോദിക്കുന്നത്.
2: ഞാൻ അമ്മ ജുസ് പഠിച്ചിട്ടില്ല, തബാറക്ക് ജുസും ഖദ്സനാ ജുസും ഖാലസനാ ജുസും ഹാമിദ് ജുസും പഠിച്ചിട്ടുള്ളൂ.
1: ഓക്കേ ഇൻഷാല്ലാ, അപ്പോൾ ചില ചോദ്യങ്ങളുമായി നമ്മുടെ മുമ്പിലെത്തും. റെഡി ആണല്ലോ അല്ലേ?
2: ആ
1: ഓക്കേ. أعوذ بالله من الشيطان الرجيم تنزيل من رب العالمين ولو تقول علينا بعض الأقاويل لأخذنا منه باليمين.
2: ബാക്കി ഓതാനാ?
1: ആ ബാക്കി ഓതാനാ.

0: Bien.
1: Va aquí.
0: സലാമിൻ കുമിൻ അഹദിനാൻ ഹാജിദിയൻ.
1: ആ ഓതിക്കോ ഓതിക്കോ. മാഷാ അല്ലാ.

0: المتقين.
1: وإنه
0: لتذكرة للمتقين. وإنا لنعلم أن منكم مكذبين.
1: ഓക്കേ, മാഷാല്ലാ മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ ഭംഗിയായിക്കൊണ്ട് തന്നെ ഫർഹാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദ് ചില ആയത്തുകൾ ഓതും, അത് ഏത് സൂറത്തിൽ നിന്നുള്ളതാണെന്ന് എന്ത് ചെയ്യണം, ഫർഹാനെ പറയണം. ഓക്കെ, ഇൻഷാല്ലാ. ഓക്കെ കേട്ടോ. يرسل السماء عليكم مدرارا

0: ظهرا. ما لكم لا ترجون لله وقارا وقد خلقكم أطوارا. ഇത് ഏത് സൂറത്തിലെ ആയത്തുകളാണ്? സൂറത്തു നൂഹ്. മാഷാല്ല, രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായി സൂറത്തു നൂഹ് എന്ന് പറഞ്ഞു. മാഷാല്ല, ഉഷാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഫർഹാനെ ശരിയാക്കിയിട്ടുണ്ട്. ഇനി അവസാനത്തെ ചോദ്യത്തിന്റെ ഉത്തരം കൂടി പറഞ്ഞാൽ ഇന്നത്തെ ഖുർആൻ ടെലിക്യൂസിന്റെ വിന്നറായി മാറും. ഓക്കെ, ഇൻഷാല്ല. അവസാനത്തെ ചോദ്യം എന്നാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നേരത്തെ ഒന്നാമത്തെ ചോദ്യത്തെ പോലെ തന്നെ ചില ആയത്തുകൾ ഓതും, അതിന് ബാക്കി എന്ത് ചെയ്യണം? ഫർഹാന ഓതണം. ഓക്കെ, وَأَنَّ الْمَسَاجِدَ لِلَّهِ فَلَا تَدْعُوا مَعَ اللَّهِ أَحَدًا وَأَنَّهُ لَمَّا قَامَ عَبْدُ اللَّهِ يَدْعُوهُ كَادُوا يَكُونُونَ عَلَيْهِ لِبَدًا. اوكي
1: ഓദട്ടെ
0: ആ ബാക്കി ഓദിക്കു.

0: قل إني لن يجيرني من الله أحد ولن أجد من دونه ملتهدا.
1: ഓക്കേ, മാഷാല്ലാ മാഷാല്ലാ, ബറക്കല്ലാഹു ഫീക്. അപ്പോൾ ഇന്നത്തെ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം വളരെ കറക്റ്റായിക്കൊണ്ട് തന്നെ ഫർഹാന പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ ആ രണ്ടാമത്തെ കോളറാണ് ഫർഹാന. വളരെ ഭംഗി ഉത്തരം പറയാൻ സാധിച്ചു. ഇന്നത്തെ ഒരു വിന്നർ ആയിട്ടുണ്ട്
0: കേട്ടോ.
1: അതെ, ആ ഓക്കെ ഓക്കെ, മാഷാല്ലാ. അപ്പൊ സജ്ജാദ് മോഹന്റെ ഇത്താത്തയാണല്ലേ ഫർഹാന. അപ്പൊ ഇനിയും ഇതുപോലെയുള്ള ടെലിക്യൂസിലൊക്കെ പങ്കെടുക്കണം കേട്ടോ. സജ്ജാദ് മോനെ ഇതുപോലെ അടുത്ത ടെലിക്യൂസിൽ വളരെ ഉഷാറായി പഠിപ്പിച്ചുകൊണ്ട് പങ്കെടുപ്പിക്കാൻ ശ്രമിക്കണം
0: കേട്ടോ.
1: ഇൻഷാല്ലാ. അപ്പൊ ഓക്കെ, അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഫർഹാനയായിരുന്നു. വളരെ ഭംഗിയായിക്കൊണ്ട് മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാല്ലാ, അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ഹിലാൽ ഹാഷിർ.
1: ഒന്നുകൂടി ക്ലിയർ ആയില്ല.
2: ഹിലാൽ ഹാഷിർ.
1: ഫിലാൽ ഹാഷർ, മാഷാല്ലാ. ഫിലാൽ ഹാഷർ എവിടുന്നാണ് വിളിക്കുന്നത്?
2: കണ്ണൂർ ചങ്ങളായി.
1: കണ്ണൂരിൽ നിന്നാ?
2: ഓക്കെ,
1: ചങ്ങളായി. ഓക്കെ, ഫിലാൽ ഹാഷർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വീട്ടിൽ തന്നെയാണല്ലോ അല്ലേ? എങ്ങനെയുണ്ട് സ്കൂൾ പഠനം? വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: ഉമ്മ,
1: എല്ലാവരും വീട്ടിൽ തന്നെ ഫിലാൽ ഹാഷറിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ അല്ലേ, മാഷാല്ലാ. ഫിലാൽ ഹാഷർ, ഖുർആൻ എത്ര ജുസ് മനഃപ്പാഠമാക്കിയിട്ടുണ്ട്?
2: ഞാനിപ്പോ സ്കൂൾ ഓഫ് ഖുർആനിൽ കണ്ടില്ല.
1: മാഷാല്ലാ, സ്കൂൾ ഓഫ് ഖുർആനിൽ ഒരു പഠിതാവും കൂടിയാണല്ലേ ഫിലാൽ ഹാഷർ. കണ്ണൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള സ്കൂൾ ഓഫ് ഖുറാനിലായിരിക്കും അല്ലേ? ആ ഓക്കെ, മാഷാല്ലാ. അപ്പോ ഇന്നത്തെ ഖുർആൻ ടെലിക്യൂസിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവസാനത്തെ രണ്ട് ജുസ്ഇൽ നിന്നായിട്ടാണ്. ഫിലാൽ ഹാഷർ അത് പഠിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു അല്ലേ? ഓക്കെ, അപ്പോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ
2: എങ്ങനെയാ?
1: അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാല് ഉസ്താദ് കുറച്ച് ആയത്തുകൾ ഓതും, അതിന്റെ ബാക്കി എന്ത് ചെയ്യണം? ഫിലാൽ ഹാഷർ ഓതണം. ഇൻഷാല്ലാ, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാലല്ലേ. റെഡിയല്ലേ?
2: റെഡി.
1: أعوذ بالله من الشيطان الرجيم يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤويه. അടുത്ത ഒരു ടെലിക്യൂസിൽ വരുമ്പോൾ ഫിലാൽ ഹാഷർ ഈ സൂറത്തുകളൊക്കെ പഠിച്ചിട്ട് വരണം. ഓക്കെ, ഇൻഷാല്ലാ. ഇതുപോലെയുള്ള ഖുർആൻ ടെലിക്യൂസുകൾ ഇനിയും കടന്നു വരുന്നതാണ്. ഇൻഷാല്ലാ, അടുത്തൊരു ടെലിക്യൂസിൽ എന്ത് ചെയ്യണം? ഫിലാൽ ഹാഷർ എന്തായാലും വിളിക്കണം കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോ ശരി, അസ്സലാമു
2: അലൈക്കും.
1: ആ മാഷാല്ലാ മാഷാല്ലാ. അപ്പൊ എപ്പോഴും സ്ഥിരം വിളിക്കാറുള്ള ഒരാളാണല്ലോ ടെലിക്യൂസിൽ. ഇൻഷാല്ലാ, അപ്പൊ ഞാൻ അടുത്തൊരു ടെലിക്യൂസിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഒരുങ്ങി വരണം കേട്ടോ. അവസാനത്തെ രണ്ട് ജ്യൂസിൽ നിന്നായിരിക്കും ഇനി ചോദ്യങ്ങൾ ഉണ്ടാവാട്ടോ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഹിലാൽ ഹാഷറാണ്. തളിപ്പറമ്പ് കേന്ദ്രീകരിച്ചിട്ടുള്ള സ്കൂൾ ഓഫ് ഖുർആനിൽ പഠിക്കുന്ന ഹിലാൽ ഹാഷർ ചില ഭാഗങ്ങൾ മാത്രമായിരുന്നു പഠിച്ചത്. ഇൻഷാല്ലാ അടുത്ത ഒരു ടെലിക്യൂസിൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് സജ്ജാദ്, ഫർഹാന, അതേപോലെ ഹിലാൽ ഹാഷർ. ഇൻഷാല്ലാ ഖുർആനിൻ്റെ അവസാനത്തെ രണ്ട് ജുസ്ഇൽ നിന്നുള്ള ചോദ്യങ്ങളുമായിട്ടായിരിക്കും അടുത്ത ഖുർആൻ ടെലിക്യൂസ് നിങ്ങളിലേക്ക് വരിക. അതുവരെ നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
4: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
3: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
5: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും ഇന്ന് വേണ്ട സർവ്വജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണമധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
6: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഖുർആനിലെ 4 അധ്യായം സൂറത്തു നിസ 66 മുതൽ 79 വരെ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അൽഖാരിഅ റഅദ് അൽഖുർദി.
7: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു. പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
1: أفلا ينظرون إلى الإبل كيف خلقت
0: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സൃഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.

0: വാലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹസീൻ. സൂറത്തുൽ ഹശ്റിലെ 21-ാമത്തെ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഹാഫിൽ അബ്ദുശുക്കൂർ നമുക്കായി ക്ലാസ് എടുക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സൂറത്തുൽ ഹശ്റിലെ 21-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ക്ലാസ്സുകൾ കേൾക്കണം, പഠിക്കണം ഇൻഷാല്ലാ. 21-ാമത്തെ ആയത്ത്.
3: لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون.
2: ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ലൗ അൻസൽന, അൻസൽന സാക്കിനായനു ശേഷം സ, ഇഖ്ഫാന്റെ അക്ഷരമാണ് സായി. ഇവിടെ അവ്യക്തമാക്കിക്കൊണ്ട് മണിക്കണം. അൻസൽന
3: ഹാദൽ ഖുർആന, ഹാദ
2: തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ഹ ഇൻ്റെ മഖ്റജ്, ശ്രദ്ധിച്ചുകൊണ്ട് അത് ഉച്ചരിക്കണം. ഹാദ. അതുപോലെ തന്നെ ദാല്. ഹാസൽ ഖുർആന അല്ല ഹാദൽ. അൽ ഖുർആന, ഖുർആന, ഖുർആന എന്ന് ഓതിപ്പോവരുത്. അൽ ഖുർആന, അൽ ഖുർആന. അല ജബലിൽ റഅയ്തഹു, അല ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ്. അല ജബലിൽ റഅയ്തഹു, ജബലിൻ, ജബലിൻ തൻവീൻ ശേഷം ലാം ഇദ്ഗാം ബിലാഗുന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. ജബലിൽ റഅയ്തഹു. അതുപോലെ തന്നെ ലറഅയ്തഹു, ലറഅയ്തഹു എന്ന് റായിനെ ഇങ്ങനെ പരത്തിയിട്ടല്ല പറയേണ്ടത്, അതിനെ കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലറ, ലറ, ലറഅയ്തഹു. ഖാശിഅൻ മുതസദ്ദിഅ, ഖാശിഅ. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഖാശിഅ, മുതസദ്ദിഅ എന്ന് വഖഫ് ചെയ്യുകയാണെങ്കിൽ മുതസദ്ദിഅ. ഇങ്ങനെ കൂട്ടി ഓതുമ്പോൾ ഖാശിഅൻ മുതസദ്ദിഅൻ, തൻവീന് ശേഷം മീമാണ്. മുതസദ്ദിഅൻ മിൻ, ഇവിടെയും തൻവീന് ശേഷം മീമാണ്. ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യതില്ലാഹ്. ഇവിടെയൊക്കെ ഐനിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ, ഇങ്ങനെ ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ഖശ്യതില്ലാഹ്, മിൻ ഖ, സാക്കിന നൂനു ശേഷം ഖ ആണ്, നൂനിനെ ഇദ്ഹർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഖ, മിൻ ഖശ്യതില്ലാഹ്, മിൻ ഖശ്യതില്ലാഹ്, ല, മിൻ ഖശ്യതില്ലാഹ്. ഹ എന്ന് സുക്കു നൽകിക്കൊണ്ട് വഖഫ് ചെയ്യാം. വതിൽകൽ അംസാലു, വതിൽകൽ അംസാൽ, വതിൽകൽ അംസാലു നദ്രിബുഹ. അംസാലു, അംസാൽ അല്ല, സീനല്ല, ഫ ആണ്. ഫ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മേലെയും താഴെയുമുള്ള പല്ലുകൾക്കിടയിലൂടെ, അഥവാ മുൻപല്ലുകൾക്കിരുനിരകൾക്കിടയിലൂടെ അല്പം നേരിയ തോതിൽ പുറത്തോട്ട് വരണം. അംസാലു, ദാലിനേക്കാൾ കൂടുതൽ. അംസാൽ, അംസാൽ എന്ന് ഒരിക്കലും മുതി പോകരുത്. വതിൽകൽ അംസാലു നദ്രിബുഹ, നദ്രിബുഹ, നമ്മൾ നദ്രിബുഹ എന്നാണ് സാധാരണ ഓതി പോവുക. ദാദിൻ്റെ ഉച്ചാരണം.
4: പീസ് ഖുർആൻ റേഡിയോ, ഇനി ഹറമൈൻ ലൈവ്. മക്കയിൽ നിന്നും ഫജ്ർ നമസ്കാരത്തിലെ ഖിറാത്ത്, സൂറ സജദയും ഇൻസാനും. ഷെയ്ഖ് ബന്ദർ ബലീല,

മഗ്രിബ് നമസ്കാരത്തിൽ മദീന മുനവറയിൽ നിന്നും സൂറത്തുൽ ഫാത്തിർ ആയത്ത് 29 മുതൽ 39 വരെയുള്ള വചനം ഖിറാഅത്ത് ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.

0: ഹറമൈൻ ലൈവ് ഇവിടെ സമാപിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഖുർആനിലെ നാലാം അധ്യായം സൂറത്തു നിസ 66 മുതൽ 79 വരെ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അൽ ഖാരിഅ റഅദ് അൽ ഖുർദി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പം സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നത് ഇതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധസഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ, ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ ഈ ശബ്ദലോകത്തെ.
0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ശ്രദ്ധ നേടിയ കുഞ്ഞു കാലികളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 29 മുതൽ 38 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാ അള്ളാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ കഹ്ഫിലെ 29 മുതൽ 38 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറ അന്നഹലിൽ നിന്നും 84 മുതൽ 128 വരെയുള്ള വചനങ്ങളും കൂടെ സൂറത്ത് ഇസ്രായേൽ നിന്നും ഏതാനും വചനങ്ങളാണ് ശ്രോതാക്കൾ തൻസീൽ പ്രോഗ്രാമിലൂടെ ഇന്ന് കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയാൻ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ തൻസീൽ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറ അന്നഹലിൽ നിന്നും 84 മുതൽ 128 വരെയുള്ള വചനങ്ങളും കൂടെ സൂറ ഇസ്രാ ഏതാനും വചനങ്ങളുമാണ് തൻസീൽ പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ആദിൽ റയാൻ.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
4: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
3: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
5: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസ 66 മുതൽ 79 വരെ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് القارع رعد القردي.
6: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തെരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
1: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. സൂറത്തുൽ ഫജറിലെ 1 മുതൽ 14 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്.
2: അധ്യായം 89 സൂറത്തുൽ ഫജർ, പ്രഭാതം, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 30.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: വൽ ഫജർ, പ്രഭാതം തന്നെയാണ് സത്യം.
3: വൽ ഫജർ,
2: പ്രഭാതം തന്നെയാണ് സത്യം.
4: വചനം 2.
2: വലയാലിൻ, രാത്രികളും തന്നെയാണ്. അഷർ, 10.
3: വലയാലിൻ അഷ്,
2: 10 രാത്രികൾ തന്നെയാണ് സത്യം.
4: വചനം 3.
2: വശ്ശഫഈ, ഇരട്ട തന്നെയാണ്, ഇണയായത് തന്നെയാണ്. വൽ വത്ർ, ഒറ്റയും.
3: വശ്ശഫഈ വൽ വത്ർ,
2: ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം.
4: വചനം 4.
2: വല്ലൈലി, രാത്രി തന്നെയാണ്. ഇദാ യസ്, അത് ചരിക്കുമ്പോൾ, നടക്കുമ്പോൾ.
3: വല്ലൈലി ഇദാ യസ്,
2: രാത്രി അത് തന്നെയാണ് സത്യം, അത് ചരിച്ചുകൊണ്ടിരിക്കെ.
4: വചനം 5.
2: ഹൽ ഫീ ദാലിക, അതിലുണ്ടോ. ഖസമുൻ, സത്യം. ശപഥം. ലിദി ഹിജ്ർ, ബുദ്ധിയുള്ളവന്, കാര്യബോധം ഉള്ളവന്.
3: ഹൽ ഫീ ദാലിക ഖസമുൻ ലിദി ഹിജ്ർ,
2: അതിൽ അഥവാ മേൽപ്പറഞ്ഞതിൽ കാര്യബോധമുള്ളവനു സത്യം അഥവാ സത്യത്തിനു വക ഉണ്ടോ.
5: ഉണ്ട്. സത്യമുഖേന സ്ഥാപിക്കപ്പെടുന്ന കാര്യങ്ങൾ വാസ്തവമെന്ന് കാര്യബോധവും ബുദ്ധിയുമുള്ളവർക്ക് മനസ്സിലാക്കുവാൻ ഈ സത്യങ്ങളിൽ തികച്ചും വകയുണ്ട് എന്ന് സാരം. മേൽക്കണ്ട അർത്ഥഗർഭങ്ങളായ 5 സത്യവാചകങ്ങൾ മുഖേന സ്ഥാപിക്കുന്ന കാര്യം അത് ഇന്നതാണെന്ന് പ്രത്യേകം എടുത്തു പറയാതെ തന്നെ വ്യക്തമാണ്. താഴെ വചനങ്ങളിൽ നിന്ന് അത് മനസ്സിലാക്കുകയും ചെയ്യാം. അതെ, മരണാനന്തര ജീവിതം, അതുമായി ബന്ധപ്പെട്ട വിചാരണ, രക്ഷാശിക്ഷകൾ മുതലായ യാഥാർത്ഥ്യങ്ങൾ തന്നെ. ഒന്നാമത്തെ സത്യം പ്രഭാതം കൊണ്ടാണ്. രാത്രിയുടെ ഇരുട്ട് അവസാനിച്ചു പകൽ വെളിച്ചം ആരംഭിക്കുന്നത് പ്രഭാതം മുതൽക്കാണല്ലോ. അതോടെ ലോകത്ത് സംഭവിക്കുന്ന പ്രകൃതി മാറ്റങ്ങളും മനുഷ്യരടക്കമുള്ള ജീവികളിൽ ഉണ്ടാകുന്ന സ്ഥിതി മാറ്റങ്ങളും കുറച്ചൊന്നുമല്ല. അതേവരെ മരണസമാനമായ നിദ്രയിലാണ്ട് കിടന്നിരുന്ന ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നു. നിശ്ചേഷ്ടമായിരുന്ന ഇന്ദ്രിയ ശക്തികൾക്ക് നവബോധം സംജാതമാകുന്നു. ആത്മാവിന് പുതിയ ഉണർവുണ്ടായിത്തീരുന്നു. ഇതുപോലെ ഈ ജീവിതത്തിന് ശേഷം മരണത്തോടുകൂടി പൂർവ്വസ്ഥിതിയിൽ നിന്ന് എല്ലാ നിലക്കും വ്യത്യസ്തമായ, കൂടുതൽ വസ്തുനിഷ്ഠമായ മറ്റൊരു ജീവിതം ഉടലെടുക്കുന്നു. ഈ യാഥാർത്ഥ്യത്തിലേക്ക് പ്രഭാതത്തിലെ മാറ്റങ്ങൾ വിരൽ ചൂണ്ടുന്നു. 10 രാത്രികളെ കൊണ്ടാണ് അടുത്ത സത്യം. ഇവ ഏതാണെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്നും റമദാൻ മാസത്തിലെ ഒടുവിലത്തെ 10 ദിവസങ്ങളാണെന്നും അതതിൻ്റെ ചില സവിശേഷതകളെ മുൻനിർത്തി ചിലർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. എങ്കിലും മുൻഗാമികളും പിൻഗാമികളുമായ ഖുർആൻ വ്യാഖ്യാതാക്കൾ മിക്കവാറും അഭിപ്രായപ്പെട്ടതും കൂടുതൽ ശരിയായി തോന്നുന്നതും ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്നത്രേ. ഹജ്ജ് കർമ്മത്തിൻ്റെ പ്രധാന ഇനങ്ങളെല്ലാം നടക്കുന്നത് അന്നാണല്ലോ. അവയുടെ പിന്നിലുള്ള ചരിത്ര പ്രധാനങ്ങളായ മഹൽ സംഭവങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലം തോറും ആചരിക്കപ്പെട്ടു വരുന്ന സ്മരണകളും അറബികൾക്കെല്ലാം അറിയാവുന്നതുമാണ്. ആ ദിവസങ്ങൾ ജാഹിലിയത്തിലും ഇസ്ലാമിലും ആദരണീയ ദിവസങ്ങളുമാണ്. എന്നിരിക്കെ ആ ദിവസങ്ങളെക്കൊണ്ട് ആണയിടുന്നത് അറബികളുടെ ശ്രദ്ധ പ്രത്യേകമായും മറ്റുള്ളവരുടേത് പൊതുവിലും ആകർഷിക്കുവാൻ ഉതകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹജ്ജിലെ 10 ദിവസങ്ങളെക്കുറിച്ച് ഇപ്രകാരം അരുൾ ചെയ്തു: ഏതു ദിവസങ്ങളിൽ സൽക്കർമ്മം ചെയ്യുന്നതും ഈ ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കയില്ല. ഇത് കേട്ടപ്പോൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നത് പോലും ആയിരിക്കുകയില്ലേ എന്ന് സ്വഹാബികൾ ചോദിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഉത്തരം പറഞ്ഞു: അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യലും ആവുകയില്ല. പക്ഷേ തന്റെ ദേഹവും ധനവും കൊണ്ടുപോയിട്ട് അവയിൽ ഒന്നുപോലും മടക്കിക്കൊണ്ടുവരാത്ത, അഥവാ ജീവനും ധനവും ബലിയർപ്പിച്ച മനുഷ്യനൊഴികെ, ഇരട്ടയും ഒറ്റയും അഥവാ ഇണയുള്ളതും ഇണയില്ലാത്തതും കൊണ്ടാണ് അടുത്ത രണ്ട് സത്യങ്ങൾ. രണ്ട് കൊണ്ട് ഭാഗിച്ചാൽ ശിഷ്ടം വരാത്ത എണ്ണങ്ങൾക്ക് ഇരട്ട അഥവാ ഷഫ് എന്നും അല്ലാത്തതിന് ഒറ്റ അഥവാ വത്ർ എന്നും പറയുന്നു. അപ്പോൾ ഈ രണ്ട് ഇനങ്ങളിൽ പെടുത്തുവാൻ കഴിയാത്ത വസ്തുക്കളൊന്നും ഇല്ലെന്ന് കാണാം. മറ്റൊരു വിധത്തിൽ നോക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ഇണയോ തുല്യതയോ സാമ്യതയോ ഒന്നുമില്ലാതെ എല്ലാ നിലക്കും പരിപൂർണമായി ഒറ്റയായുള്ളത് അള്ളാഹു മാത്രമേയുള്ളൂ. അവൻ്റെ സത്തയിലാകട്ടെ, ഗുണങ്ങളിലാകട്ടെ, പ്രവർത്തനങ്ങളിലാകട്ടെ, അവന് ഇണയും തുണയും പങ്കുമില്ല. അവനല്ലാതെയുള്ള വസ്തുക്കൾ അഥവാ സൃഷ്ടികൾ എല്ലാം തന്നെ ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഇരട്ടകളായിരിക്കും. അപ്പോൾ ഈ സത്യവാചകങ്ങളുടെ വിശാലതയും അഗാധതയും ഏറെ ഊഹിക്കാമല്ലോ. ഒരു നബിവചനം ഇവിടെ പ്രസ്താവ്യമാകുന്നു: അള്ളാഹു ഒറ്റയാണ്, അവൻ ഒറ്റയെ ഇഷ്ടപ്പെടുന്നു. ആകയാൽ ഖുർആനിൻ്റെ ആൾക്കാരെ, നിങ്ങൾ വിത്ര നമസ്കാരം ചെയ്യുവിൻ. ഒറ്റ കൊണ്ടുദ്ദേശ്യം ഒറ്റ റക്അത്തായി നമസ്കരിക്കുന്ന വിത്ര നമസ്കാരമാണെന്നും ഇരട്ട കൊണ്ടുദ്ദേശ്യം മറ്റു നമസ്കാരങ്ങളാണെന്നും ചിലർക്ക് അഭിപ്രായമുണ്ട്. വാസ്തവത്തിൽ ഇതും ഇതുപോലെയുള്ളതുമായ അഭിപ്രായങ്ങൾ ഒറ്റയ്ക്കും ഇരട്ടക്കും ചില ഉദാഹരണങ്ങൾ മാത്രമാകുന്നു. സൂറത്ത് ദാരിയാത്ത് 49 അള്ളാഹു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: എല്ലാ വസ്തുക്കളിൽ നിന്നും നാം രണ്ടു ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഒരു റിവായത്ത് കാണാം: സൃഷ്ടികളെല്ലാം ഇരട്ടയും ഒറ്റയുമാകുന്നു. അള്ളാഹു അവന്റെ സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്തിരിക്കുകയാണ്. മുജാഹിദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഒരു റിവായത്ത് ഇങ്ങനെയും വന്നിട്ടുണ്ട്: അള്ളാഹു ഒറ്റയാണ്, അവന്റെ സൃഷ്ടികൾ ഇരട്ടയും അഥവാ ഇണയുള്ളതും ആകുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നാം മുകളിൽ ഇരട്ടക്കും ഒറ്റയ്ക്കും നൽകിയ വിവരണം. അഞ്ചാമത്തെ സത്യം ചരിക്കുന്ന അവസരത്തിൽ രാത്രിയെക്കൊണ്ടാണ്. ചരിക്കുക എന്നത് രാത്രിയുടെ വരവിനെയോ പോക്കിനെയോ അല്ലെങ്കിൽ അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനെയോ ഉദ്ദേശിച്ചു പറഞ്ഞതാവാം. പ്രഭാതം രാത്രിയുടെ അവസാനത്തെ കുറിക്കുന്ന സ്ഥിതിക്ക് ഇവിടെ അതിൻ്റെ പ്രാരംഭത്തെ അഥവാ വരവിനെ കുറിക്കുന്നതായിരിക്കുവാനാണ് കൂടുതൽ സാധ്യത തോന്നുന്നത്. അള്ളാഹുവിനറിയാം. പ്രഭാതത്തെ പറ്റി പ്രസ്താവിച്ചതുപോലെ അനേകം മാറ്റങ്ങൾ രാത്രി മൂലവും ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. അവയെപ്പറ്റി ആലോചിച്ചു നോക്കുവാനും അതുവഴി ഖുർആൻ പ്രബോധനം ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാനും ഇതും ഉപകരിക്കുന്നത് തന്നെ. അടുത്ത വചനങ്ങളിൽ ചില ചരിത്ര ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു.
4: വചനം 6.
2: അലം തറ, നീ കണ്ടില്ലേ, കൈഫ ഫഅല, എങ്ങനെ ചെയ്തുവെന്ന്, റബ്ബുക, നിന്റെ റബ്ബ്, ബിആദ്, ആദിനെ കൊണ്ട്,
3: അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്,
2: നിന്റെ രക്ഷിതാവ് ആദിനെ കൊണ്ട് എപ്രകാരം ചെയ്തുവെന്ന് നീ കണ്ടില്ലേ.
4: വചനം 7.
2: ഇറമ, അതായത് ഇറമിനെ കൊണ്ട്, ദാതിൽ ഇമാദ്, തൂണിന്റേതായ സ്തംഭത്തിന്റേതായ,
3: ഇറമ ദാതിൽ ഇമാദ്,
2: അതായത് തൂണിന്റെ ആൾക്കാരായ ഇറമുഗോത്രം.
4: വചനം 8.
2: അല്ലതീ ലം യുഖ്ലഖ്, സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്തതായ, മിത്ലുഹ, അതുപോലെയുള്ളവർ, ഫിൽ ബിലാദ്, രാജ്യങ്ങളിൽ നാടുകളിൽ,
3: അല്ലതീ ലം യുഖ്ലഖ് മിത്ലുഹ ഫിൽ ബിലാദ്,
2: അതെ, രാജ്യങ്ങളിൽ അതുപോലുള്ളവർ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത ആ ഗോത്രം.
4: വചനം 9.
2: വ തമൂദ, തമൂദിനെ കൊണ്ടും, അല്ലദീന ജാബു, വെട്ടി തുരന്നു ഉണ്ടാക്കിയവരായ. അസ്സഖ്റ, പാറ. ബിൽവാദ്, താഴ്വരയിൽ.
3: വസമൂദ് അല്ലദീന ജാബു സ്സഖ്റ ബിൽവാദ്,
2: താഴ്വരയിൽ പാറ വെട്ടി കെട്ടിടങ്ങൾ ഉണ്ടാക്കിയവരായ തമൂദിനെ കൊണ്ടും.
4: വചനം പത്ത്.
2: വഫിർഔൻ, ഫിർഔനെ കൊണ്ടും. ദിൽ ഔതാദ്, ആണികളുടെ ആളായ.
3: വഫിർഔന ദിൽ ഔതാദ്,
2: കുറ്റികളുടെ ആളായ ഫിർഔനെ കൊണ്ടും.
4: വചനം പതിനൊന്ന്.
2: അല്ലദീന തഗൗ, അക്രമം ചെയ്തവർ, ധിക്കാരം ചെയ്തവർ. ഫിൽ ബിലാദ്, രാജ്യങ്ങളിൽ.
3: അല്ലദീന തഗൗ ഫിൽ ബിലാദ്,
2: അതെ, രാജ്യങ്ങളിൽ അതിക്രമം നടത്തിയവർ.
4: വചനം പന്ത്രണ്ട്.
2: ഫഅക്തറു ഫീഹ, എന്നിട്ട് അതിൽ അവർ വർദ്ധിപ്പിച്ചു. അൽ ഫസാദ്, കുഴപ്പം, നാശം.
3: ഫഅക്തറു ഫീഹൽ ഫസാദ്,
2: അങ്ങനെ അവർ അതിൽ കുഴപ്പം വർദ്ധിപ്പിച്ചു.
4: വചനം പതിമൂന്ന്.
2: ഫസബ്ബ അലൈഹിം, അപ്പോൾ അവരുടെ മേൽ ചൊരിഞ്ഞു. റബ്ബുക, നിന്റെ റബ്ബ്. സൗത അദാബ്, ശിക്ഷയുടെ ചമ്മട്ടി.
3: ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്,
2: അതിനാൽ നിന്റെ റബ്ബ് അവരുടെ മേൽ ശിക്ഷയുടെ ചമ്മട്ടി ചൊരിഞ്ഞു.
4: വചനം പതിനാല്.
2: ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ലബിൽ മിർസാദ്, പതിസ്ഥാനത്തു തന്നെ, കാവൽ സ്ഥാനത്തു തന്നെ.
3: ഇന്ന റബ്ബക ലബിൽ മിർസാദ്,
2: നിശ്ചയമായും നിന്റെ റബ്ബ് പതിസ്ഥാനത്തു വീക്ഷിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്.
5: ആദ് ഗോത്രം, സമൂദ് ഗോത്രം, ഫിറഔനും ആൾക്കാരും എന്നിവരെല്ലാം ഭൂമിയിൽ നടത്തിയ ധിക്കാരത്തിന്റെയും അതിന്റെ ഫലമായി അവർ അനുഭവിക്കേണ്ടി വന്ന ശിക്ഷയുടെയും ചരിത്രങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഈ വചനങ്ങളിൽ ചെയ്തിരിക്കുന്നത്. മൂന്ന് കൂട്ടരെപ്പറ്റിയും ഖുർആനിൽ പലപ്പോഴും പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇറമ എന്നു പേരുള്ള ഒരാളുടെ സന്തതികളായിരുന്നു ആദ് ജനതയെന്നും അതുകൊണ്ടാണ് അവർക്ക് ഇറമ എന്നൊരു വർഗ്ഗപ്പേരുണ്ടായതെന്നുമാണ് പല വ്യാഖ്യാതാക്കളും പറയുന്നത്. പിതാമഹന്റെ പേർ ഗോത്രത്തിന്റെയും വംശത്തിന്റെയും പേരായി സ്വീകരിക്കൽ അറബികളുടെ പാരമ്പര്യ പതിവുമാണ്. അവരുടെ പ്രധാന പട്ടണത്തിന്റെയോ വാസസ്ഥലത്തിന്റെയോ പേരായിരുന്നു അതെന്നും അഭിപ്രായങ്ങളുണ്ട്. രാജ്യത്തിന്റെ പേരിലും ഗോത്രങ്ങൾ അറിയപ്പെടാറുണ്ട് താനും. അള്ളാഹു ആലം. ദാത്തുൽ ഇമാദ്, തൂണിന്റെ ആളുകൾ എന്ന് ആദിനെ വിശേഷിപ്പിച്ചതിന്റെ താല്പര്യം സൂറത്ത് ഷുഅറയിലെ 128 നിന്നും അതിന്റെ വിവരണത്തിൽ നിന്നും മനസ്സിലാക്കാം. ഉയർന്ന കുന്നുകളിലും മറ്റും അനാവശ്യമായി ഉന്നത സ്തംഭങ്ങളും കെട്ടിടങ്ങളും അവർ നിർമ്മിച്ചിരുന്നതായി അവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. അവരുടെ താമസം ഉയർന്ന തൂൺകാലുകളിൽ കെട്ടിയുണ്ടാക്കിയ തമ്പുകളിലായിരുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും വലുപ്പത്തിലും കയ്യൂക്കിലും നിസ്തുല്യരായിരുന്നു ആ ജനത. അതാണ് എട്ടാം വചനത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വമ്പിച്ച പാറകൾ വെട്ടിത്തുരന്ന് വീടും കെട്ടിടവും നിർമ്മിക്കുക സമൂദ് ഗോത്രത്തിന്റെ പതിവായിരുന്നു. അതാണ് ഒൻപതാം വചനത്തിൽ പ്രസ്താവിക്കുന്നത്. ദിൽ ഔതാദ്, കുറ്റികളുടെ ആൾ എന്ന് ഫിറഔനെ വിശേഷിപ്പിച്ചതിന്റെ താല്പര്യം അവന്റെ അധികാര ശക്തിയും മറ്റും ചൂണ്ടിക്കാണിക്കലാണ് എന്നും കുറ്റികൾ കൊണ്ടുള്ള വിവക്ഷ രണ്ടു മൂന്ന് പ്രകാരത്തിൽ ആയിരിക്കാനിടയുണ്ടെന്നും സൂറത്ത് സ്വാദിന്റെ 12 വചനത്തിന്റെ വിവരണത്തിൽ നാം മുമ്പ് വിവരിച്ചിട്ടുണ്ട്. ഈ മൂന്ന് കൂട്ടരും ചെയ്ത അക്രമങ്ങളുടെ രക്തച്ചുരുക്കമാണ് 11-12 വചനങ്ങളിൽ കാണുന്നത്. എല്ലാവർക്കും അനുഭവപ്പെട്ട ശിക്ഷകളുടെ കാഠിന്യവും വലുപ്പവും ചൂണ്ടിക്കാട്ടുന്നതാണ് 13 വചനത്തിൽ ശിക്ഷയുടെ ചമ്മട്ടി ചൊരിഞ്ഞു എന്ന അലങ്കാരവാക്യം. കാലവ്യത്യാസമോ തരവ്യത്യാസമോ ഇല്ലാതെ എല്ലാവരുടെയും സ്ഥിതിഗതികളെ സദായിപ്പോഴും അള്ളാഹു വീക്ഷിച്ചും കണ്ടറിഞ്ഞും കൊണ്ടിരിക്കുന്നുണ്ടെന്നും ഓരോരുത്തരുടെ പേരിലും അവൻ തക്ക നടപടിയെടുക്കുമെന്നും താക്കീത് ചെയ്യുന്നതാണ് 14 വചനം.
1: തഫ്സീർ അമാനി ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ ഫജറിലെ 1-14 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
0: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം, നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
6: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൽ അഹ്സാബിലെ 50-ാമത് വചനം ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, 50-ാമത്തെ ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനഃപ്പാഠമാക്കിയത്. ആയത്തിൻ്റെ ബാക്കി ഒരു ഭാഗം കൂടി ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ പാരായണം ചെയ്ത് തുടങ്ങാം. أعوذ بالله من الشيطان الرجيم

لك إنا أحللنا لك أزواجك اللاتي آتيت

ذرية وامرأة مؤمنة إن وهبت وامرأة مؤمنة إن وهبت نفسها للنبي

وهبت نفسها للنبي إن أراد النبي وامرأة مؤمنة أن

0: ആയത്തിൻ്റെ അവസാന ഭാഗം ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ലുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ലുൽ ഖുർആനിലൂടെ സൂറത്തുൽ അഹ്സാബിലെ 50-ാമത് വചനമാണ് നാം മനഃപ്പാഠമാക്കിയത്. ഹാഫിൽ ജാഫർ സലഫിയാണ് നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്.
2: പരിശുദ്ധ ഖുർആനിന്റെ 74-ാം അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
3: كأنهم حمر مستنفرة فرت من قسورة.
2: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
4: പീസ് ഖുർആൻ റേഡിയോ. നാം ഇനി കേൾക്കുന്നത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ ഓരോ പേജുകൾ മനഃപ്പാഠമാക്കാവുന്ന രൂപത്തിൽ പീസ് ഖുർആൻ റേഡിയോയിലൂടെ നാം കേൾക്കുന്നു. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 478-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സായിദ് അൽ ഗാമിദി.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിൻ്റെ 1 മുതൽ 30 വരെയുള്ള ജുസ്ഉകളിൽ ഓരോരോ പേജുകൾ കേൾക്കാനുള്ള അവസരങ്ങളാണ് മനഃപ്പാഠം പ്രോഗ്രാമിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേട്ടത് 478-ാമത്തെ പേജിൻ്റെ പാരായണം. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സയ്യിദ് അൽഗാമിദി.
1: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കും.

0: പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്കടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഖുർആൻ പാരായണ സമയങ്ങളിൽ നമുക്ക് സംഭവിക്കാവുന്ന അബദ്ധങ്ങളെയും സ്ഖലിതങ്ങളെയും ചൂണ്ടിക്കാണിച്ച് പീസ് ഖുർആൻ ശ്രോതാക്കൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രത്യേക പ്രോഗ്രാം അത്തഹസീൻ, അതിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാല്ലാ ഇവിടെ ആരംഭിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ 23-24 വചനങ്ങളുടെ പാരായണ സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് ഹാഫിദ് അബ്ദുശക്കൂർ ക്ലാസ് എടുക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിൽ നിന്നും 22 ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാ അള്ളാ ഇന്ന് 23-24 ആയത്തുകളാണ് എടുക്കുന്നത്.

ഈ രണ്ട് ഗുന്നയും ഈ രണ്ട് മണിക്കലും ഇഖ്ഫാവും ബി ഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വ ഇൻ കുന്തും, ശേഷം സാക്കിനായ മീമിന് ശേഷം ഫ കുന്തും ഫി, ഇവിടെ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് കൃത്യമായിട്ട് മീമിനെയും ഫാനെയും ഉച്ചരിക്കണം, പ്രത്യേകിച്ചും മീമ്. സാക്കിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വന്നു കഴിഞ്ഞാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൃത്യമായി തട്ടുവാൻ ഒരു പ്രയാസമാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക തന്നെ വേണം. കുന്തും ഫീ റൈബിൻ, ഏതുപോലെ സൂറത്തുൽ ഫാത്തിഹയിലെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വ അലൈഹിം വലദ്ദാലീൻ. ഇവിടെ സാക്കിന മീമിന് ശേഷം വ വരുന്നു, അധികം ആളുകളും ആ ഒരു മീമിനെ കൃത്യമാക്കാറില്ല, അത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ വളരെ വളരെയധികം ശ്രദ്ധയോടുകൂടെ അത് ഉച്ചരിക്കണം. കുന്തും ഫീ റൈബിൻ പോലെയുള്ള സാക്കിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വരുമ്പോൾ ഫീ റൈബിൻ മിമ്മ, തൻവീനു ശേഷം മീമ്, ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടി ലയിപ്പിച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ മിമ്മ മീമിന് ശദ്ദുണ്ട്, മണിക്കണം. ഫീ റൈബിൻ മിമ്മ നസ്സൽന അലാ അബ്ദിന, ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഹ്റജ്, ഐന് കൃത്യമായി മഹ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അലാ അബ്ദിന എന്ന് അലാ അബ്ദിന ഇങ്ങനെ ഓതിപ്പോവരുത്, അലാ അബ്ദിന അബ്ദിന. ബാഇന് കലക്കല ചെയ്യണം, ദാലിന് കസറാണ്. ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. അബ്ദിന ഫതു ബിസൂറ, ഫതു ബിസൂറത്തിൻ, ഫതു എന്നോ ഫതു എന്നോ അല്ല പറയേണ്ടത്, ഫതു ഫതു ബിസൂറത്തിൻ മിം മിസ്ലി, ബിസൂറത്തിൻ തൻവീനു ശേഷം മീം, അതുപോലെ മിം മിസ്ലി സാക്കിന നൂന് ശേഷം മീം, ഇത് രണ്ടും ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ അല്ലെങ്കിൽ സാക്കിന നൂന് സാക്കി നൂനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിസൂറത്തിൻ മിം മിസ്ലി, മിസ്ലി അല്ല ഫ ആണ്, ഫ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം, ദാലിനേക്കാൾ അല്പം കൂടെ കൂടുതൽ. മിസ്ലി മിം മിസ്ലി മിസ്ലി. വദഉ വദഉ, ദാലിന് സുക്കൂന്, വദഉ ശുഹദാഅക്കും, ഈ നീട്ടൽ മദ് മുത്തസിലാണ്, മുത്തസിൽ വാജിബാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. ശുഹദാഅക്കും, ശേഷം ശുഹദാഅക്കും മിന്ദൂനി, മീമു സാക്കിനയ്ക്ക് ശേഷം മീമ്, ഇദ്ഗാമു തമാസിലൈൻ, മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം മുതമാസിലൈൻ എന്നാണ് അതിൻ്റെ പേര്, രണ്ടും ഒരേ അക്ഷരമായതിനാലാണത്. ശുഹദാഅക്കും മിന്ദൂനില്ല, മിൻ സാക്കിന നൂറിന് ശേഷം ദാൽ ഇഖ്ഫാം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. മിന്ദൂനില്ല ഇൻ കുന്തും സാദിഖീൻ, ഇൻ കുന്തും, ഈ രണ്ട് ഗുന്നയും മുകളിൽ പറഞ്ഞതുപോലെ ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. വ ഇൻ കുൻ, ഇങ്ങനെ നൂനിൻ്റെ ശബ്ദം അത്രത്തോളം അത് ക്ലിയറായിട്ട് കേൾക്കുന്ന രൂപത്തിലാവരുത്. വ ഇൻ കുന്തും ഇൻ കുന്തും, അവ്യക്തമാക്കി മണിക്കണം. സ്വാദിഖീൻ സ്വാദ്, സ്വാദിഖീൻ അല്ല സ്വാ, സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം, അത് ഹെവി ലെറ്ററാണ്, ഇസ്തിഅലാന്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. സാദിഖീൻ സാദിഖീൻ, ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്ക്, കൃത്യമായ മഖ്റജുകളിൽ നിന്ന് തന്നെ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. അടുത്ത ആയത്ത് ഫഇൻ ലം തഫഅലു, ഫഇൻ ലം തഫഅലു, ഫഇൻ സാക്കിന നൂൻ ശേഷം ലാം, ഇത് ഖം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ ഓതുന്ന സമയത്ത് ഫഇൻ ലം ഫഇൻ ലം ഫഇൻ ലം ഫഇൻ ലം അല്ല, ഫഇൻ ലം തഫഅലു തഫഅലു.
വലൻ തഫ്അലു. സാക്കിന നൂനു ശേഷം ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ഇവിടെ തഫ്അലു വലൻ തഫ്അലു രണ്ട് ഐനും ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ്. ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു ഫത്തഖുന്നാർ. ഇങ്ങനെ താഇനെ കനപ്പിച്ചു ഉച്ചരിക്കരുത്. ഫത്തഖുന്നാർ നൂൻ ശദ്ദ് മണിക്കണം. അല്ലതി വഖൂദുഹാ ഖാഫ്, ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗമാണ് അതിൻ്റെ മഖ്റജ്. വഖൂദുഹാ നൂൻ ശദ്ദ് മണിക്കണം. വൽ ഹിജാറ തൊണ്ടയുടെ മധ്യഭാഗമാണ്. ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ. ഉഇദ്ദത് ഹംസ ഐൻ, ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം തൊട്ടുമുകളിൽ അഥവാ തൊണ്ടയുടെ മധ്യഭാഗം. ഐൻ രണ്ടും മഖ്റജ് അടുത്താണ്, ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. ഉഇദ്ദത് ലിൽ കാഫിരീൻ. അതുപോലെ താഇനെ കൽക്കല ചെയ്യരുത്. ഉഇദ്ദത് ലിൽ കാഫിരീൻ അല്ല, ഉഇദ്ദത് ലിൽ കാഫിരീൻ. അവസാനത്തിലുള്ള മദ് ആരദുൽ സുക്കൂൻ. ഒന്നുകൂടെ ഓതാം.

0: والحجارة أعدت للكافرين.
1: സൂറത്തുൽ ബഖറയിലെ 23-24 ആയത്തുകളാണ് ഇന്ന് നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ കൃത്യമായ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണത്തിൽ തെറ്റുകളൊന്നും വരാതെ ഓതുവാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അത് തഹ്സീൻ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 23-24 വചനങ്ങൾ.
3: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദുഷുക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, ചിലപ്പോൾ അത് വളരെ ഗൗരവമേറിയതും മറ്റു ചിലപ്പോൾ അത് വളരെ നിസ്സാരമായ തെറ്റുകളുമാവാം. ഏതായാലും പാരായണത്തിൽ വരുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ മഅരിജിലെ 40 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

സൂറത്തുൽ മഅാരിജിലെ 41-ാമത്തെ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങൾ മാത്രം. അല അൻ നുബദ്ദില, ഇവിടെ അൻ സുക്കൂനുള്ള നൂനിന് ശേഷം വീണ്ടും നൂന്. അപ്പോൾ ഒന്നാമത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഓതാറുള്ളത്. പക്ഷേ അവിടെ ഗുന്നത്തോടുകൂടി ഓതണം അല അൻ നുബദ്ദില. അത് വേറെ വേറെ ആയിട്ട് ഓതേണ്ടതില്ല. ഓതുമ്പോൾ അത് കൂട്ടിലേപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു നിയ തന്നെയാണ് വേണ്ടത്. അല അന്നുബദ്ദില, അന്നുബദ്ദില. ഇരുപത്തിൽ ഇനി ഖൈറം മിൻഹും, ഖൈറൻ ഖ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം. അതുപോലെ തന്നെ തൻവീനു ശേഷം മീം, ഖൈറമ്മി. തൻവീനു ശേഷം മീമു വന്നാൽ ഇത് ഖാം കാമിൽ. പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറമ്മിൻഹും. ഇനി മിൻഹും വമ, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വ എന്ന അക്ഷരമാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സൂറത്തുൽ ഫാത്തിഹയിൽ പോലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഗൈറിൽ മഖ്ദൂബി അലൈഹിം വ, അലൈഹിം സുക്കൂനുള്ള മീം ശേഷം വ, വലദ്ദാലീൻ അതിലെ വ. അധിക ആളുകളും അലൈഹിം വലദ്ദാലീൻ എന്നാണ് പറയാറുള്ളത്. അവിടെയും ചുണ്ടുകൂട്ടി ഓതണം. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ച സമയത്ത് വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഖൈറം മിൻഹും വമ, മിൻഹും വമ, സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി കൂട്ടണം, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടിയാലാണ് മീമ് പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ തന്നെ വായിക്കണം. മിൻഹും വമ, നഹ്നു ബിമസ്ബൂഖീൻ, നഹ്നു ഹ ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബിമസ്ബൂഖീൻ മദ് ഇറദുൽ സുക്കൂൻ.

42-ാം അധ്യായത്തിൽ ഫദറുഹും യഖൂദു വയൽഅബു. ഇവിടെ ഫദറുഹും ഫദറുഹും ഫസ അല്ല ഫദ. ഇവിടെ ദാലിന് പലപ്പോഴും നമ്മൾ ഉച്ചാരണത്തിൽ ഫസറുഹും സായോട് സാമ്യമുള്ള ഒരു ശബ്ദമാണ് പലപ്പോഴും നമ്മളിൽ നിന്നും കേൾക്കാറുള്ളത്. ആ ഭാഗം ശ്രദ്ധിക്കണം. ഫദറുഹും. അതുപോലെ തന്നെ യഹൂദു ബാദിൻ്റെ ഉച്ചാരണം പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കേട്ടു മനസ്സിലാക്കിയതാണ്. സ്വാദിന് പുള്ളിയിട്ട ബാദിൻ്റെ ഉച്ചാരണം ലാദ് അല്ല യഹൂദു അല്ല യഹൂദു. അങ്ങനെ തന്നെ വായിക്കണം. വയൽഅബു ഹത്ത യുലാഖു ഹത്ത ഹഇൻ്റെ ഉച്ചാരണം, അതുപോലെ ഐനിൻ്റെ ഉച്ചാരണം, തൊണ്ടയുടെ മധ്യഭാഗം, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുലാഖു യൗമഹുമുല്ലദി. ഇവിടെ യൗമഹും മീമിന് ഫത്ഹാണ്. അത് ചിലപ്പോൾ ലൊമ്മ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. യൗമഹുമുല്ലദി കൂട്ടി ഓതുമ്പോൾ, നമ്മളങ്ങനെ ഓതിപ്പോകുമ്പോൾ ഹത്ത യുലാഖു യൗമഹുമുല്ലദി യൗമഹുമുല്ലദി അങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. യൗമഹുമുല്ലദി യുഅദൂൻ യൗമഹുമുല്ലദി യുഅദൂൻ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 43-ാമത്തെ ആയത്തിൽ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി. ഈ അജ്ദാഥി എന്നതിലെ സ, അതുപോലെ സിറാഅൻ എന്നതിൽ സീൻ, ഇത് രണ്ടും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെങ്കിൽ തെറ്റുവാനോ സാധ്യതയുണ്ട്. പലപ്പോഴും ചില പഠിച്ച ആളുകളിൽ പോലും കാരണം അജ്ദാഥി സിറാഅൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചുകൊണ്ട് അത് ഓതണം. യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ സിറാഅ എന്നാണ് പറയേണ്ടത്. സിറാഅൻ എന്ന് വഖഫ് ചെയ്യരുത്, കൂട്ടി ഓതുകയാണ് നല്ലത്. കഅന്നഹും ഇലാ നുസുബിൻ. നുസുബ് സ്വാദിന് ബൊമ്മ്, സീനെ കൊണ്ടല്ല വായിക്കണം. നുസുബ് അല്ല, കഅന്നഹും ഇലാ നുസുബിൻ എന്നല്ല പറയേണ്ടത്. നുസുബ് സ്വാദ്, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട് ചേർന്ന് വരണം. നുസുബിയൂഫിദൂൻ. ബ എന്ന അക്ഷരത്തിൽ കസ്റു തൻവീൻ, തൻവീനു ശേഷം യ വന്നാൽ ഇദ്ഗാം നാഖിസ് എന്ന നിയമമാണ്. അവിടെ തൻവീനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഷദ്ദില്ലാത്ത രൂപത്തിൽ ഉന്നത്തോടുകൂടി ഓതണം. നുസുബിയൂഫിദൂൻ. അതുപോലെ തന്നെ ദാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു ശ്രദ്ധിക്കുക. يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون. أوسانة آيات خاشعة أبصارهم ترهقهم ذلة. يبدا خاشعة خا توند يبدا اتو مغل باغ مانا خا انا دين مخرج هذا بولتنا عين خاشعة ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഖാശിഅതൻ അബ്സാറുഹും. തൻവീന് ശേഷം ഹംസ. ഇവിടെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഖാശിഅതൻ അബ്സാറുഹും. ധാരാളം ആളുകളിൽ, അധികം ആളുകളിലും, അറിയാവുന്നവരിൽ പോലും വരുന്ന ഒരു തെറ്റാണ് ഖാശിഅതൻ അബ്സാറുഹും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ തൻവീന് ശേഷം ഹംസ അല്ലെങ്കിൽ ഇൽഹാറിന് അക്ഷരങ്ങൾ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അധികം ആളുകളിലും തെറ്റുവരുന്നു. നൂനെക്കൊണ്ട് ഇങ്ങനെ ഖാശിഅതൻ നബ്സാറുഹും നബ്സാറുഹും, ഈ ഒരു വായന കേൾക്കാവുന്നതാണ്. അത് ശരിയല്ല. ഖാശിഅതൻ അബ്സാറുഹും ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. ഈ രൂപത്തിൽ ആ തൻവീനെയും ഹംസയെയും കൃത്യമായിട്ട് ഉച്ചരിക്കണം. അബ്സാറുഹും അബ് ബാഇനെ ഖലഖല ചെയ്യണം. അതുപോലെ സ്വാദ്, സ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു. സ്വാദിനെ ഉച്ചരിക്കുമ്പോൾ ഹറൂഫുൽ ഇസ്തിഇലാഇൽപ്പെട്ട അക്ഷരമാണ്. സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ടവ. അബ്സാറുഹും തർഹഖുഹും തർഹഖുഹും ഖാഫ്. തർഹഖുഹും അല്ല, ഓതുമ്പോൾ പലപ്പോഴും കാഫ് കൊണ്ടാണ് നമ്മൾ ഓതാറുള്ളത്. തർഹഖുഹും സില്ല, ദില്ലക്ക് പകരം പലപ്പോഴും സില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. തർഹഖുഹും ദില്ല. ذلك اليوم الذي ذلك اليوم ഇവിടെയും ذلك اليوم اليوم അല്ല യൗമാണ് യ. ذلك اليوم الذي كانوا يوعدون
خاشعة.

0: പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ മഅരിജ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ മഅരിജ് പാരായണം ചെയ്യുമ്പോൾ ഒരു തെറ്റുകളും സംഭവിക്കാതെ കൃത്യമായിട്ട് തജ്വീദ് അനുസരിച്ച് മഖ്റജ് അനുസരിച്ച് ഓതുവാൻ പരമാവധി ശ്രദ്ധിക്കുക. നാദൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതെല്ലാം നമ്മളിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: أعوذ بالله من الشيطان الرجيم
2: ما كان على النبي من حرج

ما كان محمد أبا أحد من رجالكم

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറ അൽ ഹസാബിലെ 38 മുതൽ 48 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖുർആൻ ഖാരി യൂനുസ് സൊയിലാസ്.
1: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ, വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രസിദ്ധ ഖുർആൻ ഖാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറ ഫാത്തിർ 27 മുതൽ അവസാന വചനം വരെയും സൂറ യാസീൻ, സൂറ സോഫാത്ത്, സൂറ അസ്വാദ് എന്നീ സൂറത്തുകൾ മുഴുവനായും പാരായണം ചെയ്യുന്നത് പ്രശസ്ത ഖാരി സഅദ് അൽ ഗാമിദി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറ ഫാത്തിർ 27 മുതൽ അവസാന വചനം വരെയും സൂറ യാസീൻ, സൂറ സോഫാത്ത്.
1: പരിശുദ്ധ ഖുർആനിന്റെ 22 അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73 വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഉണ്ട്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തിക.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീറു അമാനി.
2: വചനം 6.
3: അലം തറ, നീ കണ്ടില്ലേ, കൈഫ ഫഅല, എങ്ങനെ ചെയ്തുവെന്ന്, റബ്ബുക, നിന്റെ റബ്ബ്, ബിആദ്, ആദിനെ കൊണ്ട്.
2: അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്,
3: നിന്റെ രക്ഷിതാവ് ആദിനെ കൊണ്ട് എപ്രകാരം ചെയ്തുവെന്ന് നീ കണ്ടില്ലേ.
2: വചനം 7.
3: ഇറമ, അതായത് ഇറമിനെ കൊണ്ട്. ദാതിൽ ഇമാദ്, തൂണിൻ്റെതായ, സ്തംഭത്തിൻ്റെതായ.
2: ഇറമ ദാതിൽ ഇമാദ്,
3: അതായത് തൂണിൻ്റെ ആൾക്കാരായ ഇറമു ഗോത്രം.
2: വചനം 8.
3: അല്ലതി ലം യുഖ്ലഖ്, സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്തതായ. മിത്ലുഹ, അതുപോലെയുള്ളവർ. ഫിൽ ബിലാദ്, രാജ്യങ്ങളിൽ, നാടുകളിൽ.
2: അല്ലതി ലം യുഖ്ലഖ് മിത്ലുഹ ഫിൽ ബിലാദ്,
3: അതെ, രാജ്യങ്ങളിൽ അതുപോലുള്ളവർ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത ആ ഗോത്രം.
2: വചനം 9.
3: വസമൂദ, സമൂദിനെ കൊണ്ടും. അല്ലദീന ജാബു, വെട്ടി തുരന്നു ഉണ്ടാക്കിയവരായ. അസ്സുഖ്ര, പാറ. ബിൽവാദ്, താഴ്വരയിൽ.
2: വസമൂദ അല്ലദീന ജാബു അസ്സുഖ്ര ബിൽവാദ്,
3: താഴ്വരയിൽ പാറ വെട്ടി കെട്ടിടങ്ങൾ ഉണ്ടാക്കിയവരായ തമൂദിനെ കൊണ്ടും.
2: വചനം 10.
3: വഫിർഔൻ, ഫിർഔനെ കൊണ്ടും. ദിൽ ഔതാദ്, ആണികളുടെ ആളായ.
2: വഫിർഔന ദിൽ ഔതാദ്,
3: കുറ്റികളുടെ ആളായ ഫിർഔനെ കൊണ്ടും.
2: വചനം 11.
3: അല്ലദീന തഗൗ, അക്രമം ചെയ്തവർ, ധിക്കാരം ചെയ്തവർ. ഫിൽ ബിലാദ്, രാജ്യങ്ങളിൽ.
2: അല്ലദീന തഗൗ ഫിൽ ബിലാദ്,
3: അതെ, രാജ്യങ്ങളിൽ അതിക്രമം നടത്തിയവർ.
2: വചനം 12.
3: ഫഅക്സറു ഫീഹാ, എന്നിട്ട് അതിൽ അവർ വർദ്ധിപ്പിച്ചു. അൽ ഫസാദ്, കുഴപ്പം, നാശം.
2: ഫഅക്സറു ഫീഹാൽ ഫസാദ്,
3: അങ്ങനെ അവർ അതിൽ കുഴപ്പം വർദ്ധിപ്പിച്ചു.
2: വചനം 13.
3: ഫസബ്ബ അലൈഹിം, അപ്പോൾ അവരുടെ മേൽ ചൊരിഞ്ഞു, റബ്ബുക, നിന്റെ റബ്ബ്, സൗത അദാബ്, ശിക്ഷയുടെ ചമ്മട്ടി.
2: ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്,
3: അതിനാൽ നിന്റെ റബ്ബ് അവരുടെ മേൽ ശിക്ഷയുടെ ചമ്മട്ടി ചൊരിഞ്ഞു.
0: വചനം 14.
3: ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, ലബിൽ മിർസാദ്, പതിസ്ഥാനത്തു തന്നെ, കാവൽ സ്ഥാനത്തു തന്നെ.
2: ഇന്ന റബ്ബക ലബിൽ മിർസാദ്,
3: നിശ്ചയമായും നിന്റെ റബ്ബ് പതിസ്ഥാനത്തു വീക്ഷിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്.
4: ആദ് ഗോത്രം, സമൂദ് ഗോത്രം, ഫിറഔനും ആൾക്കാരും എന്നിവരെല്ലാം ഭൂമിയിൽ നടത്തിയ ധിക്കാരത്തിൻ്റെയും അതിൻ്റെ ഫലമായി അവർ അനുഭവിക്കേണ്ടി വന്ന ശിക്ഷയുടെയും ചരിത്രങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഈ വചനങ്ങളിൽ ചെയ്തിരിക്കുന്നത്. മൂന്ന് കൂട്ടരെപ്പറ്റിയും ഖുർആനിൽ പലപ്പോഴും പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇറമ് എന്നു പേരുള്ള ഒരാളുടെ സന്തതികളായിരുന്നു ആദ് ജനതയെന്നും അതുകൊണ്ടാണ് അവർക്ക് ഇറമ് എന്നൊരു വർഗ്ഗപ്പേരുണ്ടായതെന്നുമാണ് പല വ്യാഖ്യാതാക്കളും പറയുന്നത്. പിതാമഹന്റെ പേർ ഗോത്രത്തിൻ്റെയും വംശത്തിൻ്റെയും പേരായി സ്വീകരിക്കൽ അറബികളുടെ പാരമ്പര്യ പതിവുമാണ്. അവരുടെ പ്രധാന പട്ടണത്തിൻ്റെയോ വാസസ്ഥലത്തിൻ്റെയോ പേരായിരുന്നു അതെന്നും അഭിപ്രായങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ പേരിലും ഗോത്രങ്ങൾ അറിയപ്പെടാറുണ്ട് താനും. അള്ളാഹു ആലം. ദാത്തുൽ ഇമാദ്, തൂണിൻ്റെ ആളുകൾ എന്ന് ആദിനെ വിശേഷിപ്പിച്ചതിൻ്റെ താല്പര്യം സൂറത്ത് ഷുഅറയിലെ 128 നിന്നും അതിൻ്റെ വിവരണത്തിൽ നിന്നും മനസ്സിലാക്കാം. ഉയർന്ന കുന്നുകളിലും മറ്റും അനാവശ്യമായി ഉന്നത സ്തംഭങ്ങളും കെട്ടിടങ്ങളും അവർ നിർമ്മിച്ചിരുന്നതായി അവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. അവരുടെ താമസം ഉയർന്ന തൂൺകാലുകളിൽ കെട്ടിയുണ്ടാക്കിയ തമ്പുകളിലായിരുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും വലുപ്പത്തിലും കയ്യൂക്കിലും നിസ്തുല്യരായിരുന്നു ആ ജനത. അതാണ് 8 വചനത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വമ്പിച്ച പാറകൾ വെട്ടിത്തുരന്ന് വീടും കെട്ടിടവും നിർമ്മിക്കുക സമൂദ് ഗോത്രത്തിൻ്റെ പതിവായിരുന്നു. അതാണ് 9 വചനത്തിൽ പ്രസ്താവിക്കുന്നത്. ദിൽ ഔത്താദ്, കുറ്റികളുടെ ആൾ എന്ന് ഫിറഔനിനെ വിശേഷിപ്പിച്ചതിൻ്റെ താല്പര്യം അവൻ്റെ അധികാര ശക്തിയും മറ്റും ചൂണ്ടിക്കാണിക്കലാണ് എന്നും കുറ്റികൾ കൊണ്ടുള്ള വിവക്ഷ 2-3 പ്രകാരത്തിൽ ആയിരിക്കാനിടയുണ്ടെന്നും സൂറത്ത് സ്വാദിൻ്റെ 12 വചനത്തിൻ്റെ വിവരണത്തിൽ നാം മുമ്പ് വിവരിച്ചിട്ടുണ്ട്. ഈ മൂന്ന് കൂട്ടരും ചെയ്ത അക്രമങ്ങളുടെ രക്തച്ചുരുക്കമാണ് 11-12 വചനങ്ങളിൽ കാണുന്നത്. എല്ലാവർക്കും അനുഭവപ്പെട്ട ശിക്ഷകളുടെ കാഠിന്യവും വലുപ്പവും ചൂണ്ടിക്കാട്ടുന്നതാണ് 13 വചനത്തിൽ ശിക്ഷയുടെ ചമ്മട്ടി ചൊരിഞ്ഞു എന്ന അലങ്കാരവാക്യം. കാലവ്യത്യാസമോ തരവ്യത്യാസമോ ഇല്ലാതെ എല്ലാവരുടെയും സ്ഥിതിഗതികളെ സദായിപ്പോഴും അള്ളാഹു വീക്ഷിച്ചും കണ്ടറിഞ്ഞും കൊണ്ടിരിക്കുന്നുണ്ടെന്നും ഓരോരുത്തരുടെ പേരിലും അവൻ തക്ക നടപടിയെടുക്കുമെന്നും താക്കീത് ചെയ്യുന്നതാണ് 14 വചനം.
0: വചനം 15.
3: എന്നാൽ അപ്പോഴോ, അൽ ഇൻസാനു, മനുഷ്യൻ, ഇദാ മബ്തലാഹു, അവനെ പരീക്ഷണം ചെയ്താൽ, റബ്ബുഹു, അവൻ്റെ റബ്ബ്, ഫഅക്റമഹു, എന്നിട്ടവനെ ആദരിച്ചു, വനഅമഹു, അവനു സൗഖ്യം നൽകുകയും ചെയ്തു, ഫയഖൂലു, അപ്പോഴവൻ പറയും, റബ്ബി, എൻ്റെ റബ്ബ്, അക്റമൻ, എന്നെ ആദരിച്ചു, മാനിച്ചു,

0: എന്നാൽ മനുഷ്യനോ അവന് അവന്റെ റബ്ബ് പരീക്ഷണം ചെയ്യുകയും എന്നിട്ടവനെ ആദരിക്കുകയും അവന് സൗഖ്യം നൽകുകയും ചെയ്താൽ അപ്പോൾ അവൻ പറയും, എന്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന്.
1: വചനം 16.
2: വഅമ്മാ ഇദാ മബ്തലാഹു,
0: അപ്പോൾ അവനെ പരീക്ഷിച്ചാൽ, ഇനി അവനെ പരീക്ഷിച്ചാൽ,
2: ഫഖദറ,
0: എന്നിട്ടു കണക്കാക്കി, കുടുസാക്കി, പരിമിതപ്പെടുത്തി,
2: അലൈഹി,
0: അവന്റെ മേൽ,
2: റിസ്ഖഹു,
0: അവന്റെ ഉപജീവനം, ആഹാരം,
2: ഫയഖൂലു,
0: അപ്പോഴവൻ പറയും,
2: റബ്ബി,
0: എന്റെ റബ്ബ്,
2: അഹാനൻ,
0: എന്നെ അപമാനപ്പെടുത്തി,
2: നിന്ദിച്ചു,

0: ഇനി അവനെ പരീക്ഷണം ചെയ്യുകയും എന്നിട്ടു അവന്റെ മേൽ അവന്റെ ഉപജീവനം കുടുസാക്കുക അഥവാ പരിമിതപ്പെടുത്തുകയും ചെയ്താലോ? അപ്പോൾ അവൻ പറയും, എന്റെ റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുന്നു എന്ന്.
1: മനുഷ്യരിൽ പൊതുവിൽ കാണപ്പെടുന്ന ഒരു സ്വഭാവമാണിത്. സുഖ സൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ അത് അള്ളാഹുവിന് തന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടും തനിക്ക് അള്ളാഹുവിങ്കിൽ പ്രത്യേക സ്ഥാനമുള്ളതുകൊണ്ടും ലഭിച്ചതാണെന്ന് വിശ്വസിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുക. നേരെ മറിച്ച് ഉപജീവന മാർഗത്തിലും സുഖ സൗകര്യങ്ങളിലും കുറവ് വരുമ്പോൾ തന്നെ അള്ളാഹു അവഗണിച്ചിരിക്കുകയാണെന്നും അപമാനിച്ചിരിക്കുകയാണെന്നും പരാതിപ്പെടുകയും ചെയ്യുക. വാസ്തവത്തിൽ ഐഹികമായ സുഖ സൗകര്യങ്ങളാകട്ടെ വിഷമങ്ങളാകട്ടെ അള്ളാഹുവിങ്കിൽ മനുഷ്യനുള്ള സ്നേഹത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ മാനദണ്ഡമായി കണക്കാക്കാവതല്ല. രണ്ടും അള്ളാഹുവിങ്കിൽ നിന്നുള്ള പരീക്ഷണങ്ങളാകുന്നു. സന്തോഷത്തിലും സൗകര്യത്തിലും നന്ദി കാണിക്കുകയും സന്താപത്തിലും ഞെരുക്കത്തിലും ക്ഷമ കാണിക്കുകയും ചെയ്യുന്ന പക്ഷം രണ്ടും അവന് ഗുണകരമായി കലാശിക്കും, ഇല്ലെങ്കിൽ രണ്ടും ദോഷകരവുമായിരിക്കും.
2: വചനം 17.
0: കല്ല, അങ്ങനെയല്ല, വേണ്ട. ബൽ, പക്ഷേ. ലാ തുക്രിമൂന, നിങ്ങൾ ആദരിക്കുന്നില്ല, മാനിക്കുന്നില്ല. അൽ യതീമ, അനാഥക്കുട്ടിയെ. അങ്ങനെ വേണ്ട, പക്ഷേ അതിനും പുറമെ നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല.
2: വചനം 18.
0: വലാ തഹാദ്ദൂന, നിങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. അലാ തുആമി, ഭക്ഷണത്തെപ്പറ്റി. അൽ മിസ്കീൻ, സാധുവിന്റെ, പാവപ്പെട്ടവന്റെ, അഗതിയുടെ.
3: വലാ തഹാദ്ദൂന അലാ തുആമിൽ മിസ്കീൻ,
0: പാവപ്പെട്ടവന്റെ ഭക്ഷണത്തെപ്പറ്റി നിങ്ങൾ പരസ്പരം പ്രോത്സാഹനം നൽകുന്നുമില്ല.
2: വചനം 19.
0: അനന്തരാവകാശത്തെ നിങ്ങൾ അടക്കി കൂട്ടിയ തീറ്റ തിന്നുകയും ചെയ്യുന്നു.
2: വചനം 20.
0: വതുഹിബ്ബൂന, നിങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുന്നു. അൽ മാല, സ്വത്ത്, ധനം. ഹുബ്ബൻ, ഒരു സ്നേഹം. ജമ്മ, അമിതമായ, കഠിനമായ, വല്ലാതെ. ധനത്തെ നിങ്ങൾ അമിതമായ സ്നേഹം സ്നേഹിക്കുകയും ചെയ്യുന്നു.
1: മേൽപ്പറഞ്ഞതാണ് നിങ്ങളുടെ സ്വഭാവം, അത് നന്നല്ല. നിങ്ങൾ വേണ്ടത് അങ്ങനെയല്ല. സുഖ സൗകര്യങ്ങളിൽ നന്ദി കാണിക്കുകയും വിഷമങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുകയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് രണ്ടും നിങ്ങൾ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, അനാഥകളുടെയും പാവങ്ങളുടെയും കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കുന്നുമില്ല. ഏതെങ്കിലും വിധേന സ്വത്തു വാരിക്കൂട്ടി ഉപയോഗിക്കുകയും ധനത്തോട് അമിതമായ മോഹം വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് സാരം. അള്ളാഹു ഇവിടെ ഉപയോഗിച്ച വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കുക. അനാഥകളെ സഹായിക്കുന്നില്ലെന്നോ സാധുക്കൾക്ക് ഭക്ഷണം നൽകുന്നില്ലെന്നോ അല്ല അള്ളാഹു പറഞ്ഞത്. അനാഥകളെ ആദരിക്കുന്നില്ലെന്നും സാധുക്കളുടെ ഭക്ഷണ വിഷയത്തിൽ പരസ്പരം പ്രോത്സാഹനം നൽകുന്നില്ലെന്നുമാണ് ആക്ഷേപിച്ചിരിക്കുന്നത്. അനാഥകൾക്ക് ഭക്ഷണം തുടങ്ങിയ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്താലും പോരാ, അവരെ മാനിക്കുകയും ആദരിക്കുകയും കൂടി വേണ്ടതുണ്ട്. സാധുക്കളുടെ വിശപ്പടക്കുവാനുള്ള ആഹാരം കൊടുത്താലും പോരാ, അവരുടെ വിഷയത്തിൽ പരസ്പരം സഹകരിച്ച് കൂട്ടായ പരിശ്രമങ്ങൾ നടത്തുകയും വേണ്ടതുണ്ട് എന്നൊക്കെയാണ് അതിലടങ്ങിയ സൂചനകൾ. അന്യായമായ മാർഗങ്ങളും ദുസ്സാമർഥ്യവും വഴി അനന്തരാവകാശികളെ കബളിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്യുക, അന്യരുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കുക, ഇതെല്ലാം ഇന്ന് പരക്കെ കാണാവുന്ന സ്വഭാവങ്ങളാണ്. ധനമോഹത്തെക്കുറിച്ചും അത് വാരിക്കൂട്ടുന്നതിലും ഉപയോഗിക്കുന്നതിലുമുള്ള താല്പര്യത്തെക്കുറിച്ചും പറയേണ്ടതുമില്ല. എന്തു മാർഗം സ്വീകരിച്ചും ധനം സമ്പാദിക്കണം, ആർഭാടമായി കഴിഞ്ഞുകൂടണം എന്ന വിചാരമാണ് മിക്ക മനുഷ്യർക്കുമുള്ളത്. തങ്ങളുടെ ജീവിത ലക്ഷ്യം തന്നെ ധനസമ്പാദനവും ആഡംബര ജീവിതവുമാണ് അവരുടെ ദൃഷ്ടിയിൽ. ഇന്ന് ലോകത്ത് നടക്കുന്ന അനീതികളുടെയും അഴിമതികളുടെയും മൂലകാരണങ്ങൾ പരിശോധിച്ചാൽ അവയിൽ ഏറിയ കൂറും ധനമോഹത്തിൽ നിന്ന് ഉടലെടുത്തതായിരിക്കും. വാസ്തവത്തിൽ ധനം ഒരു ശപിക്കപ്പെട്ട വസ്തുവായത് കൊണ്ടല്ല ഇത്. പക്ഷേ അതിന് അളവിൽ കവിഞ്ഞ പ്രാധാന്യം നൽകുന്നതും അത് ന്യായമായ രൂപത്തിൽ സമ്പാദിക്കാതിരിക്കുന്നതും വിനിയോഗിക്കേണ്ട പ്രകാരം വിനിയോഗിക്കാതിരിക്കുന്നതുമാണ് ശാപഹേതു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹേ ആദമിൻ്റെ മകനെ, അത്യാവശ്യം കഴിച്ച് മിച്ചമുള്ളത് ചിലവഴിക്കൽ നിനക്ക് ഗുണകരമാണ്, അത് പിടിച്ചു വെക്കുന്നത് നിനക്ക് ദോഷകരവുമാണ്. അത്യാവശ്യമായതിനെപ്പറ്റി നീ ആക്ഷേപിക്കപ്പെടുന്നതല്ല. നീ പ്രാരാബ്ധം വഹിക്കുന്നവരെ കൊണ്ട് നീ ആരംഭിക്കണം. അഥവാ നീ ചെലവ് കൊടുക്കേണ്ടുന്ന ഭാര്യമക്കൾ മുതലായവരുടെ കാര്യത്തിൽ നീ മുൻഗണന നൽകണം. മേലെ കൈ അഥവാ കൊടുക്കുന്ന കൈ താഴെ കൈയിനെ അഥവാ വാങ്ങുന്ന കൈയിനേക്കാൾ ഉത്തമമാണ്. മുസ്ലിം. മറ്റൊരു നബിവചനത്തിൽ ഇപ്രകാരം കാണാം, അള്ളാഹു തന്നെയാണ് ദാരിദ്ര്യത്തെയല്ല ഞാൻ നിങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നത്, പക്ഷേ നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവർക്ക് വിശാലമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് ഐഹിക ജീവിതം വിശാലമാക്കപ്പെടുകയും അങ്ങനെ അവർ അന്യോന്യം വഴക്കടിച്ചിരുന്നതുപോലെ നിങ്ങൾ അന്യോന്യം വഴക്കടിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ ഭയപ്പെടുന്നത്. അപ്പോൾ അവരെ അത് നാശത്തിലാക്കിയതുപോലെ നിങ്ങളെയും അത് നാശത്തിലകപ്പെടുത്തി കളയും. ബുഖാരി മുസ്ലിം.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീറു അമാനി, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫജറിൻ്റെ 6 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് നാം തഫ്സീറു അമാനിയിൽ മനസ്സിലാക്കിയത്.
5: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, നാം കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ മഗ്‌രിബ് ഇശ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാരുടെ അവർ നമസ്കാരത്തിൽ നിർവഹിച്ച പാരായണമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. ആദ്യം മദീന ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയ അശ്ശേഖ് അബ്ദുൽ ബാരി അത്തുബൈത്തിയുടെ സൂറത്തുൻ നഹ്‌ലിലെ 120 മുതൽ 128 വരെയുള്ള ആയത്തുകളുടെ പാരായണവും, തുടർന്ന് മക്ക ഹറമിൽ ഇശ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ അശ്ശേഖ് അബ്ദുല്ല അവാദ് അൽ ജുഹനിയുടെ സൂറത്തു സുമറിൻ്റെ 53 മുതൽ 70 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ് നാം കേൾക്കുക.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

0: الله أكبر
1: الله أكبر.
0: السلام عليكم ورحمة الله. السلام.

ويوم القيامة ترى الذين كذبوا على الله وجوههم مسودة

0: അല്ലാഹു അക്ബർ,
1: അല്ലാഹു അക്ബർ.
2: മാഷാ അല്ലാഹ്. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹറമൈൻ ലൈവ്. മക്ക മദീന മസ്ജിദുകളിൽ മഗ്രിബ് ഇശ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇമാവുമാരുടെ പാരായണം.
3: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.

ഖുർആൻ ആയത്തുകൾ വ്യത്യസ്ത കാര്യങ്ങളുടെ ശബ്ദത്തിൽ കേൾക്കാനുള്ള അവസരവും ഒപ്പം ഒരധ്യാപകനിൽ നിന്ന് പഠിക്കുന്ന അതേ സാഹചര്യം തീർക്കുകയും ചെയ്യുകയാണ് അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ. ഇപ്പോൾ സൂറത്തു ആലെ ഇമ്രാൻ്റെ 7 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് അൽ മുഅല്ലിം പ്രോഗ്രാമിൽ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഖലീഫ അത്തുനൈജി.

0: മഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അൽ മുഅല്ലിം, സൂറത്തു ആലി ഇമ്രാൻ 7 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് ഇവിടെ നാം ശ്രദ്ധിച്ചത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഖലീഫ തുനൈജി.
1: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിലാഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
3: ഹായ് കൂട്ടുകാരെ, ഇതാ വരുന്നു പീസ് റേഡിയോ കുട്ടികൾക്കായി അവതരിപ്പിക്കുന്ന കിടിലൻ പരിപാടികളുമായി. സ്റ്റാർക്വസ്റ്റ് പ്ലസ് കിഡ്സ് റേഡിയോ ഓഡിഷൻ പ്രോഗ്രാമുകളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ സർഗവിരുന്ന് സ്റ്റാർക്വസ്റ്റ് പ്ലസ്. ഇനി സ്റ്റാർക്വസ്റ്റിൽ നമുക്ക് സ്റ്റാറുകളെ കേട്ടിരിക്കാം. ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ പീസ് റേഡിയോയിൽ ആരംഭിക്കുന്നു സ്റ്റാർക്വസ്റ്റ് പ്ലസ് ആദ്യ പരമ്പര. കേൾക്കൂ, നന്മയുടെ ഈ ലോകം കേട്ടുകൊണ്ടേയിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ ഈ മദ്രസ.
5: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: പീസ് ഖുർആൻ റേഡിയോ ഇതുവരെ പ്രക്ഷേപണം ചെയ്തത് മധുരം ഖുർആൻ. സൽമാൻ അൽ ഉതൈബിയുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സൂറത്തുൽ ഹാഖയുടെ പാരായണമാണ് നാം കേട്ടത്.
1: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹൃദയവസന്തം. നമ്മോട് ക്ലാസ്സെടുത്ത് സംസാരിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 46-ാമത്തെ വചനമാണ് ഊതിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 45-ാമത്തെ വചനമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു പറയുന്നു, ഇന്നാ അഖ്ലസ്നാഹും, നിശ്ചയമായും നാം അവരെ ശുദ്ധമാക്കി അല്ലെങ്കിൽ നിഷ്കളങ്കമാക്കി. ബിഖാലിസത്തിൻ, ഒരു നിഷ്കളങ്കമായ അല്ലെങ്കിൽ ശുദ്ധമായ കാര്യം കൊണ്ട്. ദിക്റദ്ദാർ, ആ ഭവനത്തിൻ്റെ സ്മരണയാകുന്ന, അതായത് നിഷ്കളങ്കമായ അഥവാ പരിപാവനമായ ഒരു കാര്യം കൊണ്ട് അവരെ നാം സംശുദ്ധമാക്കിയിരിക്കുന്നു, അതായത് പരലോക ഭവനത്തിൻ്റെ സ്മരണ കൊണ്ട്. ഇതാണ് 46-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്. മഹാന്മാരായ പ്രവാചകന്മാരെക്കുറിച്ചായിരുന്നു തൊട്ടുമുമ്പുള്ള വചനത്തിൽ അള്ളാഹു പരാമർശിച്ചത്. ആ പ്രവാചകന്മാരെ അള്ളാഹു എന്തുകൊണ്ട് അവരെ ശ്രേഷ്ഠരാക്കി എന്നത് തുടർന്നുള്ള ആയത്തുകളിലും ഇതിനു മുമ്പുള്ള വചനത്തിലും അള്ളാഹു വ്യക്തമാക്കിയതാണ്. അല്ലാമ സഅദി റഹ്മത്തുള്ള പറയുന്നു, അളീമത്തുൻ വ ഖസീസത്തുൻ ജസീമത്തുൻ, അള്ളാഹു അവരെ മഹത്വപ്പെടുത്തി, അവർക്ക് പ്രത്യേകത നൽകി. എന്തായിരുന്നു അത്? വഹിയ ദിക്റദ്ദാർ, പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മ, ആ സ്മരണ. ജഅൽനാ ദിക്റദ്ദാരിൽ ആഖിറത്തി ഫീ ഖുലൂബിഹിം, അവരുടെ മനസ്സുകളിൽ പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മയെ നാം ആക്കി. വൽ അമലി ലഹ സഫ്വത്തു വഖ്തിഹിം വൽ ഇഖ്ലാസു വൽ മുറാഖബത്തു ലില്ലാഹി തആല. അതേപോലെ തന്നെ ആ പരലോകത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ, അവരുടെ വിലപ്പെട്ട സമയം അതിനുവേണ്ടി വിനിയോഗിക്കാൻ, അള്ളാഹുവിന് നിഷ്കളങ്കമായിക്കൊണ്ട് ഇബാദത്ത് അനുഷ്ഠിക്കാൻ, അതുപോലെ തന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടും ഭയപ്പെട്ടുകൊണ്ടും ജീവിക്കാൻ, അതുപോലെ തന്നെ വൽ ഇഖ്ലാസു വൽ മുറാഖബത്തു ലില്ലാഹി വസ്ഫുഹുമുദ്ദായിം, ഈ നിഷ്കളങ്കത എന്നതും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക, അള്ളാഹു തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക എന്നത് അള്ളാഹു അവരുടെ സ്ഥിരമായ വിശേഷണമാക്കിയിരിക്കുന്നു. വജഅൽന ദിക്റദ്ദാർ യതദക്കറു ബി അഹ്വാലിഹിം അൽ മുതദക്കിർ, ഈ പരലോകത്തെക്കുറിച്ചുള്ള ആ ഭവനത്തെക്കുറിച്ചുള്ള ഓർമ്മ അവരെ അവരുടെ മനസ്സിലുണ്ടാക്കി എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ആ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാകും. അതുപോലെ തന്നെ വയഅത്തബിറു ബിഹിം അൽ മുഅത്തബിറൂന വയദ്ക്കുറൂന ബി അഹ്സനി ദിക്ർ, അവരിൽ നിന്ന് അവരെ കൊണ്ട് ഗുണപാഠം ഉൾക്കൊള്ളുന്നവർ അതുവഴി ഗുണപാഠം ഉൾക്കൊള്ളും, ഏറ്റവും നല്ല നിലക്ക് അവരെ സ്മരിക്കുകയും ഓർക്കുകയും ചെയ്യും. തങ്ങൾ ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളും പരലോകത്ത് പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി മാത്രമായിരുന്നു അവർ ചെയ്തിരുന്നത് എന്നർത്ഥം. ഇത് ഒരു വലിയ വിശേഷണമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പലപ്പോഴും നാം നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ഇബാദത്തുകൾ പോലും ലക്ഷ്യം മാറിപ്പോകുന്നോ എന്നത് പേടിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ എണ്ണമോ വണ്ണമോ നാം അനുഷ്ഠിക്കുന്ന ത്യാഗമോ അല്ല അള്ളാഹു പരിഗണിക്കുക. നമ്മുടെ മനസ്സിൻ്റെ ഇഖ്ലാസ് എത്രമാത്രം നിഷ്കളങ്കമായി കൊണ്ടാണ് നമ്മളത് അനുഷ്ഠിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ള പറയുന്നു, ഖാല മുജാഹിദ്, ഇമാം മുജാഹിദ് റഹ്മത്തുള്ള പറയുന്നു, ഐ ജഅൽനാഹും യഅമലൂന ലിൽ ആഖിറ, നാം അവരെ ആക്കി പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ ആക്കി. ലൈസ ലഹും ഹമ്മുൻ ഗൈറുഹ, പരലോകമെന്ന ലക്ഷ്യമല്ലാത്തൊരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നില്ല. അവരുടെ പരമമായ ലക്ഷ്യം പാരത്രികമായ വിജയമായിരുന്നു. വകദാലിക ഖാല സുദ്ദി, ഇമാം സുദ്ദി റഹ്മഹുള്ളയും അതുപോലെ തന്നെയാണ് പറഞ്ഞത്. ദക്കറഹും ലിൽ ദിക്റുഹും ലിൽ ആഖിറത്തി വ അമലുഹും ലഹ, പരലോകത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ആ പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മയും നാം അവരുടെ മനസ്സിലുണ്ടാക്കി. ഫഖാല മാലിക് ബിൻ ദീനാർ, നസ അല്ലാഹു തആല മിൻ ഖുലൂബിഹിം ഹുബ്ബദ് ദുനിയ വ ദിക്റഹ, അവരുടെ മനസ്സിൽ നിന്ന് അല്ലാഹു ദുനിയാവിനോടുള്ള ഇഷ്ടവും അതിനെക്കുറിച്ചുള്ള ഓർമ്മയും എടുത്തു കളഞ്ഞു. വഅഖ്ലസഹും ബിഹുബ്ബിൽ ആഖിറ വദിക്രിഹ. അതുപോലെ തന്നെ പരലോകത്തെക്കുറിച്ചുള്ള പരലോകത്തോടുള്ള ഇഷ്ടവും അതിനെക്കുറിച്ചുള്ള ഓർമ്മയും അവരുടെ മനസ്സിൽ അള്ളാഹു തനിച്ചാക്കി. വകദാ ഖാല അത്വാ. അതുപോലെ തന്നെയാണ് ഇമാം അത്വാ റഹ്മഹുള്ളയും പറയുന്നത്. വഖാല സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു യഅനി ബിദാരിൽ ജന്ന. അവരുടെ മനസ്സിൽ പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മ നാം ഉണ്ടാക്കി. ഇന്നാ അഖ്ലസ്നാഹും, നാം നിശ്ചയമായും അവരെ ശുദ്ധമാക്കി. ബിഖാലിസത്തിൻ, നിഷ്കളങ്കമായ ഒരു കാര്യം കൊണ്ട്. അതെന്താണ്? ദിക്റദ്ദാർ, പരലോകത്തെക്കുറിച്ചുള്ള, പരലോകഭവനത്തെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട്. അതായത് യഅനി ബിദാരിൽ ജന്ന, സ്വർഗഭവനത്തെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട്. യഖൂലു അഖ്ലസ്നാ ലഹും ബിദിക്രിഹിം ലഹ. വഖാല ഫി റിവായത്തിൻ ഉഖ്ര ദിക്റദ്ദാർ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ദിക്റദ്ദാർ എന്ന് പറഞ്ഞാൽ ഉഖ്ബദ്ദാർ. പരലോകഭവനം, ആ ഭവനമാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അങ്ങനെ നാം അവരെ ആക്കി. വഖാല ഖതാദ ഇമാം ഖതാദ റഹ്മഹുള്ള പറയുന്നു, ജനങ്ങളെ അവർ പരലോകത്തെക്കുറിച്ച് ഉത്ബോധിപ്പിച്ചിരുന്നു, പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയും ഉത്ബോധിപ്പിച്ചിരുന്നു. ഇതും വളരെ ശ്രദ്ധേയമായ ഒരു വ്യാഖ്യാനം കൂടിയാണ്. പലപ്പോഴും പരലോകത്തെക്കുറിച്ചുള്ള പരമമായ ലക്ഷ്യം, അവിടെ വിജയിക്കണം, അവിടെ സ്വർഗം ലഭിക്കണം എന്ന അടങ്ങാത്ത ആഗ്രഹമാണ് മനുഷ്യരെ കർമ്മോത്സുകരാക്കി മാറ്റുന്നത്. പലപ്പോഴും പരലോകത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ കുറഞ്ഞു പോകുന്നത്, പരലോകത്തെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ കുറഞ്ഞു പോകുന്നത്, ആ സ്വർഗത്തെക്കുറിച്ചുള്ള അടങ്ങാത്ത ആഗ്രഹം മനസ്സിൽ ഇല്ലാതാകുമ്പോഴാണ്. വഖാല ഇബ്നു സയ്യിദ് റഹ്മഹുള്ള ജഅലലഹും ഖാസ്സതഹു ഖാസ്സത അഫ്ദല ഷൈഇൻ ഫിദ്ദാരിൽ ആഖിറ. നാം അവരുടെ മനസ്സിൽ പരലോകഭവനത്തെക്കുറിച്ചുള്ള വലിയ ആഗ്രഹം, അതിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത നാം അവരുടെ മനസ്സിലുണ്ടാക്കി എന്നാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നത്. മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈമി റഹ്മോദ് പറയുന്നു, നഖൈനാഹും വസ്വഫൈനാഹും. നാം അവരെ ശുദ്ധീകരിച്ചു, നാം അവരെ ശുദ്ധീകരിച്ചെടുത്തു. ലി അന്ന ഇഖ്ലാസ ഷൈ അൻ തസീല ഷവാ ഇബഹു. ഒന്നിനെ നിഷ്കളങ്കമാക്കുക എന്ന് പറഞ്ഞാൽ അതിലെ കൂട്ടുകൾ ഇല്ലാതാക്കുക, അതിലെ മിശ്രിതങ്ങൾ, അതിൽ ചേർന്നിട്ടുള്ളവ ഇല്ലാതാക്കുക എന്നതാണ്. ഹത്തയബ്ഖ ഖാലിസൻ, അങ്ങനെ ആ വസ്തു തനിച്ച നിഷ്കളങ്കമായ ഒന്നായിട്ട് മാറും, കലർപ്പില്ലാത്ത ഒന്നായിട്ട് മാറും. വമിൻഹു ഇഖ്ലാസുദ്ദീൻ വഹുവ അൻ തസീല അൻഹു ഷവാ ഇബശ്ശിർക്ക്. ഈ ദീനിനെ നിഷ്കളങ്കമാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെന്താകുന്നു? ഷിർക്കിൽ നിന്ന്, ഷിർക്കാകുന്ന മിശ്രിതത്തിൽ നിന്ന്, ചേരുവയിൽ നിന്ന് ദീനിനെ തനിച്ചാക്കുക എന്നതാണ്. ദിക്റദ്ദാർ ഐ അദ്ദാർ അൽ ആഖിറ, പരലോകഭവനം, പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ പരലോകഭവനത്തെക്കുറിച്ചുള്ള ഓർമ്മയാകുന്നു. അതാണ് ആ വചനവുമായി പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു ആ പ്രവാചകന്മാരെ വിശേഷിപ്പിച്ചത് അവരെ നാം നിഷ്കളങ്കമാക്കിയിരിക്കുന്നു. ബിഖാലിസത്തിൻ ദിക്റദ്ദാർ, പരലോകഭവനത്തെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് നാം അവരെ നിഷ്കളങ്കരാക്കിയിരിക്കുന്നു. തുടർന്ന് 47-ാമത്തെ വചനം, വഇന്നഹും ഇൻദനാ ലമിനൽ മുസ്തഫൈനൽ അഖിയാർ. വഇന്നഹും, നിശ്ചയമായും അവർ, ഇൻദനാ നമ്മുടെ അടുക്കൽ, ലമിനൽ മുസ്തഫൈനി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽപ്പെട്ടവരാകുന്നു, അല്ലെങ്കിൽ തെളിയിച്ചെടുക്കപ്പെട്ടവരിൽപ്പെട്ടവരാകുന്നു. അൽ അഖിയാർ, ഉത്തമന്മാരായ, ശ്രേഷ്ഠരായ. അതായത് നിശ്ചയമായും അവർ നമ്മുടെ അടുക്കൽ തിരഞ്ഞെടുക്കപ്പെട്ട ഉത്തമന്മാരിൽപ്പെട്ടവരത്രേ. അള്ളാഹു ആ പ്രവാചകന്മാരെ വീണ്ടും പുകഴ്ത്തി പറയുകയാണ്. അവർ നിസ്സാരന്മാരല്ല, മറിച്ച് അള്ളാഹു ശ്രേഷ്ഠത നൽകിയ, അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തവരാകുന്നു ആ പ്രവാചകന്മാർ. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ലമിനൽ മുഖ്താറൈനി, അൽ മുജ്തബൈനി അൽ അഖിയാർ ഫഹും അഖിയാറുൻ മുഖ്താറൂൻ. അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തവരാകുന്നു അവർ, അള്ളാഹു വിശിഷ്ടമായ ശ്രേഷ്ഠത നൽകിയവരാകുന്നു അവർ. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, അല്ലദീന ഇസ്തഫാഹുമുല്ലാഹ് മിൻ സഫ്വത്തി ഖൽഖിഹി, തൻ്റെ സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു തെരഞ്ഞെടുത്തവരാകുന്നു അവർ. അൽ അഖിയാർ അല്ലദീന ലഹും കുല്ല ഖുലുഖിൻ കരീമിൻ, അവർ അഖിയാർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത്, അഖിയാർ എന്ന് പറഞ്ഞാൽ ഉത്തമന്മാർ ശ്രേഷ്ഠന്മാർ എന്ന് വിശേഷിപ്പിച്ചത്, എല്ലാ സൽ സ്വഭാവങ്ങളും അവരിൽ സമ്മേളിച്ചിരുന്നു. വഅമലുൽ മുസ്തഖീം, എല്ലാ നല്ല കർമ്മങ്ങളും അവരിൽ സമ്മേളിച്ചിരുന്നു എന്നതുകൊണ്ടാകുന്നു. ഇമാം തബരി റഹ്മത്തുള്ളാഹി പറയുന്നു, വഇന്ന ഹാഉലാഇ ഇക്കൂട്ടർ, അല്ലദീന ദക്കർനാ ലമിനല്ലദീന സ്തഫൈനാഹും, നാം തെരഞ്ഞെടുത്തവരിൽപ്പെട്ടവരാകുന്നു എന്ന് വിശേഷിപ്പിച്ച ഈ ആളുകൾ, ലദിക്റൽ ആഖിറത്തി പരലോകത്തെക്കുറിച്ചൊരു സ്മരണ കൊണ്ട്, അൽ അഖിയാർ അവർ ശ്രേഷ്ഠന്മാരാകുന്നു ഉത്തമന്മാരാകുന്നു, അല്ലദീന അതായത് എങ്ങനെയുള്ളവരാകുന്നു അവർ, ഇഖ്തർനാഹും നാം അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ലിത്വാഅതിന നമ്മെ അനുസരിക്കുന്നവരായിട്ട്, വരിസാലത്തിന ഇല ഖൽഖിന നമ്മുടെ സൃഷ്ടികളിലേക്ക് നമ്മുടെ ദൗത്യവുമായി പോകുന്നവരായിട്ട്, നമ്മുടെ ദൗത്യത്തെ എത്തിച്ചു കൊടുക്കുന്നവരായിട്ട് നാം അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ തഫ്സീറിൽ കാണാം, അൽ മുസ്തഫൈൻ യഅനി ഫിൽ ഇബാദത്തി വൽ ഇൽമി വൽ റിസാല, അള്ളാഹു അവരെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ ഇബാദത്തിൻ്റെ കാര്യത്തിലും അറിവിൻ്റെ കാര്യത്തിലും പ്രവാചകത്വത്തിൻ്റെ അല്ലെങ്കിൽ ദൗത്യ നിർവഹണത്തിൻ്റെ കാര്യത്തിലും അവരെ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റു സൃഷ്ടികളെ അപേക്ഷിച്ച്, മറ്റു മനുഷ്യരെ അപേക്ഷിച്ച് ഇബാദത്തിൻ്റെ കാര്യത്തിൽ കണിശമായ നിഷ്ഠയോടെയാണ് അവർ ജീവിച്ചിരുന്നത്. അതാണ് അള്ളാഹ് അവരെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ അറിവിൻ്റെ കാര്യത്തിൽ, വിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ അവർ ശ്രേഷ്ഠരായിരുന്നു. അതുപോലെ തന്നെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്നിടത്തും അവർ ഏറെ ശ്രേഷ്ഠരായിരുന്നു. അൽ അഖിയാർ ജംഉ ഖൈർ, ഖൈറുൻ എന്നതിൻ്റെ ബഹുവചനമാകുന്നു അഖിയാർ എന്നത് എന്ന് സ്വാലിഹുൽ ഹുസൈമി റഹ്മുള്ള ആ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയാണ്, വലാ ശക്ക അന്നഹാഉലാഇ റുസുൽ, ഒരു സംശയവും വേണ്ട, ഈ ദൂതന്മാർ, അസ്സലാസ ഈ പറയപ്പെട്ട മൂന്ന് പ്രവാചകന്മാർ, ഫീഹിം അവരിലുണ്ട്, ഖൈറുൻ കസീറുൻ ധാരാളം നന്മകൾ, വജാഅ മിൻ നസ്ലിഹിം അവരുടെ സന്തതി പരമ്പരയിൽ നിന്നാണ് വന്നത്, റുസുലുൻ കിറാമുൻ മാന്യന്മാരായ മറ്റു ദൂതന്മാർ, വ ഉമമുൻ മിൻ അഫ്ദലിൽ ഉമം സമൂഹങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടരായ സമൂഹം, ജാഅ മിൻ നസ്ലി ഇബ്രാഹീം ഉമ്മ ഉമ്മത്തു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സന്തതി പരമ്പരയിലാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനായത്. വഹിയ അഫ്ദലുൽ ഉമം വ അക്രമുഹ ഇൻദല്ലാഹ്, മുഹമ്മദ് നബിയുടെ ഉമ്മത്തീങ്ങളാകട്ടെ സമൂഹങ്ങളിൽ വെച്ച് ഏറ്റവും ആദരണീയരും ഏറ്റവും ഉത്കൃഷ്ടരുമാകുന്നു. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്ന കാര്യം. ആ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം, വഇന്നഹും ഇന്ദന നിശ്ചയമായും അവർ നമ്മുടെ അടുക്കൽ, ലമിനൽ മുസ്തഫൈനൽ അഖിയാർ തെരഞ്ഞെടുക്കപ്പെട്ട ഉത്തമരായ ശ്രേഷ്ഠരായ ആളുകളിൽ പെട്ടവരാകുന്നു എന്നതാണ്. തുടർന്ന് 48-ാമത്തെ വചനം, വദ്കുർ ഇസ്മായില വൽ യസഅ വദൽ കിഫ്ലി വകുല്ലും മിനൽ അഖിയാർ. വദ്കുർ പ്രസ്താവിക്കുക അല്ലെങ്കിൽ ഓർക്കുക, ഇസ്മായില ഇസ്മായിലിനെയും, വൽ യസഅ അൽ യസഇനെയും, വദൽ കിഫ്ലി ദുൽ കിഫ്ലിനെയും, വകുല്ലുൻ എല്ലാവരും, മിനൽ അഖിയാർ ഉത്തമന്മാരിൽ പെട്ടവരാകുന്നു. ഇസ്മായിലിനെയും അൽ യസഇനെയും ദുൽകിഫ്ലിനെയും ഓർക്കുക, എല്ലാവരും തന്നെ ഉത്തമന്മാരിൽ പെട്ടവരാകുന്നു. ഇവിടെ മൂന്ന് പ്രവാചകന്മാരെക്കുറിച്ചാണ് പരാമർശിച്ചത്. ഒന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം, മറ്റൊന്ന് അൽ യസ അലഹിസ്സലാം, അതുപോലെ തന്നെ ദുൽകിഫിൽ അലഹിസ്സലാം. ഈ പ്രവാചകന്മാരിൽ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് ഖുർആനിൽ പല സ്ഥലത്തും പരാമർശങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ അൽ യസ ദുൽകിഫിൽ തുടങ്ങിയവരെക്കുറിച്ച് ഏതാനും ചില പരാമർശങ്ങൾ മാത്രമാണ് ഖുർആനിൽ കാണാൻ സാധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആ പ്രവാചകന്മാരെക്കുറിച്ച് പ്രത്യേകമായി അള്ളാഹുവിൻ്റെ റസൂലിനോട് ഓർമ്മിക്കാൻ വേണ്ടി പറയുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാരിൽ ഉത്തമമായ മാതൃകയുണ്ടെന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, വദ്കുർഹ ഉലൈൽ അംബിയാ, ഈ പ്രവാചകന്മാരെ പ്രവാചകരെ താങ്കൾ ഓർക്കുക, ബി അഹ്സനി ദിക്ർ വ അസ്നി അലൈഹിം, താങ്കൾ അവരെ പുകഴ്ത്തുക, അഹ്സന സനാ, ഏറ്റവും നല്ല പുകഴ്ത്തൽ, ഫ ഇന്ന കുല്ലം മിൻഹും മിനൽ അഖിയാർ, കാരണം അവരെല്ലാവരും ഉത്കൃഷ്ടരായ മനുഷ്യരിൽ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽപ്പെട്ടവരാകുന്നു. അള്ളാഹു അവരെക്കുറിച്ച് വിശേഷിപ്പിച്ച വിശേഷണമാണ് മിനൽ അഖിയാർ, ഉത്തമന്മാരിൽപ്പെട്ടവരാകുന്നു എന്നത്. അല്ലദീന, അവർ, ഇഖ്താറഹുമുല്ലാഹു മിനൽ ഖൽഖി, തൻ്റെ സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു തെരഞ്ഞെടുത്തവരാകുന്നു അവർ. വഖ്താറ ലഹും അക്മലൽ അഹ്വാലി മിനൽ അഅ്മാലി വൽ അഖ്ലാഖി വസ്സിഫാത്തിൽ ഹമീദ വൽ ഖിസാലി സദീദ, അള്ളാഹ് അവരെ തെരഞ്ഞെടുക്കാനുള്ള കാരണം ഏറ്റവും നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരായിരുന്നു അവർ, അതുപോലെ തന്നെ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവത്തിന് അർഹരായിരുന്നു അവർ, ഏറ്റവും മഹത്തായ വിശേഷണങ്ങൾക്ക് അർഹരായിരുന്നു അവർ, ഏറ്റവും ചൊവ്വായ വഴി പിന്തുടർന്നുകൊണ്ട് ജീവിച്ചവരായിരുന്നു അവർ. അതുകൊണ്ടാണ് കുല്ലുൻ വകുല്ലും മിനൽ അഖിയാർ, അവരെല്ലാം തന്നെ ഉത്തമന്മാരിൽപ്പെട്ടവരാകുന്നു എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് തന്നെ ലോകത്ത് നിയുക്തരായ അമ്പിയാക്കന്മാരെല്ലാം അവർ ഏറ്റവും ഉത്കൃഷ്ടമായ മാതൃകകളായിരുന്നു എന്നത് ഈ പരാമർശങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഏതൊരു സമൂഹവും ആ സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടി, അവരെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരെ നിയോഗിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ നിയോഗിക്കപ്പെടുന്ന പ്രവാചകന്മാർ ആ സമൂഹത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായ മാതൃകകൾ ആയിരുന്നു എന്നത് ഈ ആയത്തും ഇതുപോലെയുള്ള ആയത്തും നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഷൻഖീതി റഹ്മഹുള്ള ആ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, അത്ലഖഹുന ഐദൻ അൽ അംറ ബിദിക്രി ഇസ്മായിൽ വ ഖയ്യദഹു ഫീ സൂറത്തി മറിയം ബികൗനിഹി ഫിൽ കിതാബി ഫീ ഖൗലിഹി തആല. അള്ളാഹു ഇവിടെ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിയെ ഓർമ്മിക്കാൻ നിരുപാധികമായി പറയുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകമായി ഒന്നും വിശേഷിപ്പിച്ച് പറയാതെ അദ്ദേഹത്തെ ഓർമ്മിക്കാൻ വേണ്ടി പറയുന്നു. എന്നാൽ സൂറത്ത് മറിയമിൽ അദ്ദേഹത്തിന് ചില പ്രത്യേകത എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ഓർമ്മിക്കാൻ വേണ്ടി പറയുന്നത്. സൂറത്ത് മറിയമിലെ 54-ാമത്തെ ആയത്തിൽ കാണാം, വദ്കുർ ഫിൽ കിതാബി ഇസ്മായില ഇന്നഹു കാന സാദിഖൽ വഅദ്. വദ്കുർ, താങ്കൾ സ്മരിക്കുക, ഫിൽ കിതാബി, വേദഗ്രന്ഥത്തിലൂടെ, ഇസ്മായില, ഇസ്മായിലിനെ, ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം, കാന സാദിഖൽ വഅദ്, വാഗ്ദാനം സത്യസന്ധമായി പാലിക്കുന്നവരിൽപ്പെട്ട ആളായിരുന്നു. അപ്പോ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അള്ളാഹു ആ ആയത്തിൽ സൂറത്ത് മറിയമിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയുണ്ടായി, വാഗ്ദാനം സത്യമായി പാലിക്കുന്ന വ്യക്തിത്വമാണെന്ന്. എന്നാൽ ഇവിടെ നിരുപാധികമായി ഒരു നിബന്ധനയും അല്ലെങ്കിൽ ഒരു വിശേഷണവും കൊടുക്കാതെ അദ്ദേഹത്തെ ഓർമ്മിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നു. അപ്പോൾ മറ്റു പ്രവാചകന്മാരെക്കുറിച്ചും അവരെല്ലാം തന്നെ ഉത്തമമായ മാതൃകയാണെന്നത് ഈ പരാമർശത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വഫീ ദാലിക ഇഷാറത്തുൻ, ഇതിലൊരു സൂചനയുണ്ട്, ഇല അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമൂറുൻ അയ്ദൻ ബിദിക്രി ജമീഇൽ മദ്കൂരീന ഫിൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരെയും ഓർമ്മിക്കുവാൻ പ്രവാചകൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു സൂചനയാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാ നിയോഗിച്ചയച്ച അമ്പിയാക്കന്മാരുടെ പാത പിന്തുടർന്നുകൊണ്ട്, അവരുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. നമ്മുടെ ക്ലാസ് എടുത്ത് സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ പേജുകൾ മനഃപ്പാഠമാക്കാനുള്ള അവസരം, ഓരോ ദിവസവും ആവർത്തിച്ചാവർത്തിച്ച് നമുക്ക് കേൾക്കാൻ കഴിയുന്ന സാഹചര്യം. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 477-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നാം കേൾക്കുക. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.

മാഷാ ജസാക്കുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 477-ാമത്തെ പേജിൻ്റെ പാരായണമാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.

0: ഖുർആൻ റീഡിൽ ഇനി അത്തഹ്സീൻ സൂറത്തുൽ ബഖറ 27 മുതൽ 28 വരെയുള്ള വചനം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിൽ നിന്നും 26 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഏതാനും ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതുപോലെ സ്വാഭാവികമായിട്ട് കണ്ടുവരാറുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് 27, 28 ആയത്തുകളാണ് പഠിക്കുന്നത്.

അല്ലദീന യൻഖുദൂന അല്ലദീന, നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും പറയുന്നത് പോലെ അല്ലസീന എന്ന് വായിക്കരുത്. അല്ലദീന അല്ലദി ദി ദാലാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അല്ലദീന യൻഖുദൂന സാക്കിന നൂനിന് ശേഷം ഖാഫ്, ഖാഫ് ഇസ്തിഇലാഇന്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്ന ആ മണിക്കലും എന്തായിരിക്കണം, സ്വരഭാരത്തിലാക്കാൻ ശ്രദ്ധിക്കണം. യൻഖു യൻഖുദൂന, യൻഖുദൂന അല്ല യൻഖുദൂന. ദാദിൻ്റെ ഉച്ചാരണവും ശ്രദ്ധിക്കുക. അഹ്ദല്ലാഹി അഹ്ദ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ഹ തൊണ്ടയുടെ താഴെ ഭാഗം. അഹ്ദ അഹ്ദ അഹ്ദല്ലാഹി മിൻ ബഅദി സാക്കിനായ നൂനിന് ശേഷം ബ, അങ്ങനെയാവുമ്പോൾ നൂനിനെ മീമാക്കി മാറ്റണം. അതാണ് നൂനിൻ്റെ മേലെ ചെറിയൊരു മീം കാണുന്നത്. മിൻ ബഅദി ഇഖ്ലാബ് എന്നാണ് അതിൻ്റെ പേര്. ഇങ്ങനെ ഗുന്ന ചെയ്യണം. മിൻ ബഅദി മീഥാഖി, അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ മീഥാഖി മീഥാഖി കൂട്ടി ഓതുമ്പോൾ മീസാഖിഹി വയഖുതഊന, അവിടെ മീസാഖിഹി സീനായി പോവരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. വയഖുതഊന വയഖ് ഖാഫിനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. വയഖുതഊന ത്വാ ഉച്ചരിക്കുമ്പോഴും നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന സിഫത്ത് പ്രത്യേകം നമ്മളത് ഈ അക്ഷരം വരുന്നിടത്തൊക്കെ പറയാറുണ്ട്. വയഖുതഊന ഇങ്ങനെ ഉച്ചരിക്കണം. വയഖ്തഊന എന്ന് ത ആയി പോകുന്നത് ശ്രദ്ധിക്കുക. മാ അമറല്ലാഹു ബി, മാ അമറ മദ് മുൻഫസൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. മാ അമറല്ലാഹു ബി, ഇനി ബിഹി അയ്യൂസല. ഇവിടെയും നേരത്തെ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഹ ഉള്ളമീറിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മദ് മുൻഫസ്സിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്, സുലത്തുൽ കുബറ സുലത്തുൽ തവീൽ എന്നൊക്കെയാണ് അതിൻ്റെ പേര്. ബിഹി അയ്യൂസല, ഇനി അയ്യൂസല സാക്കിനായ നൂനിന് ശേഷം യ, നൂനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഗംബിഗുന്ന അയ്യൂസല അയ്യൂസല. സ്വാദിൻ്റെ ഉച്ചാരണവും ശ്രദ്ധിക്കുക. വയുഫ്സിദൂന ഫിൽ അർദ്, ഫിൽ അർദല്ല ഫിൽ അർദ്, ഫിൽ അർദ് ഫിൽ അർദ്. വഖഫ് ചെയ്യുമ്പോൾ അർദ് ഇങ്ങനെ ദാദിനെ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കണം. ഉലൈക ഹുമുൽ ഖാസിറൂൻ, ഉലൈക മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്. അപ്പോൾ ഉലൈക ഹുമുൽ ഖാസിറൂൻ ഇങ്ങനെ ഓതണം. ഇനി അടുത്ത ആയത്ത്, കൈഫ തക്ഫുറൂന ബില്ലാഹി. കൈഫ കൈഫ കൈഫ എന്നല്ല ഉച്ചരിക്കേണ്ടത്, കാഫിനെ അവിടെ കനപ്പിച്ച് ഉച്ചരിക്കരുത്, നേർപ്പിച്ച് ഉച്ചരിക്കണം. കൈഫ തക്ഫുറൂന തക് അക് ഈ ശബ്ദം വരണം. തക്ഫുറൂന ബില്ലാഹി വകുന്തും, വകുന്തും സാക്കിന നൂനിന് ശേഷം ത, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന വകുന്തും, വകുന്തും അ മീം സാക്കിനയ്ക്ക് ശേഷം ഹംസ ഇവിടെ കൃത്യമായിട്ട് വെളിവാക്കി ഉച്ചരിക്കണം. പാരായണത്തിൽ വകുന്തും മംവാതൻ, വകുന്തും മംവാതൻ എന്ന് പറയരുത്, വകുന്തും അംവാതൻ. വകുന്തും ഇഖ്ഫാ ബിഗുന്ന ചെയ്യുക. അതുപോലെ മീം സാക്കിനയ്ക്ക് ശേഷം ഹംസ ഇദ്ഹാറാണ്, വെളിവാക്കി ഉച്ചരിക്കണം. പ്രത്യേകം എം വാറ്റ സാക്കിന മീമിന് ശേഷം വ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വ അല്ലെങ്കിൽ ഫ, പല ക്ലാസ്സുകളിൽ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എം വാറ്റ എം വാറ്റ. ഇനി അവിടെ കൂട്ടി ഓതുമ്പോൾ എം വാറ്റ ഫഅഹ്യാകും, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ഫാ ബിഗുന്ന എം വാറ്റ ഫഅഹ്യാകും, ഫഅഹ്യാകും സുമ്മ യുമീതുകും. സുമ്മ സുമ്മ ആയി പോകരുത്, അതർത്ഥം മാറും. സുമ്മ സുമ്മ എന്ന് പറഞ്ഞാൽ ശേഷം എന്നുള്ളൊക്കെ അർത്ഥം, പിന്നെ. എന്നാൽ സീനായാലോ അത് വിഷം എന്നുള്ള അർത്ഥം വരും, പ്രത്യേകം ശ്രദ്ധിക്കണം. സുമ്മ മീമിന് ശബ്ദുണ്ട്, മണിക്കണം. യുമീതുകും
ثم يحييكم ഇവിടേക്ക് ثم ശ്രദ്ധിക്കുക, ഗുന്ന ചെയ്യുക. ثم ثم يحييكم ثم إليه ഇവിടെയും സ ശ്രദ്ധിക്കുക, സീനായി പോവരുത്, മീമിന് ശബ്ദുണ്ട്, മണിക്കണം. ثم إليه ترجعون ترجعون عين തൊണ്ടയുടെ മധ്യഭാഗമാണ്, അവസാനത്തിലുള്ള ആ നീട്ടൽ തുർജഊൻ മദ്ദ് ആരിദുൽ സുക്കൂൻ, രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ കഥകളിൽ നീട്ടാവുന്ന മദ്ദാണ് അത്, മദ്ദ് ആരിദുൽ സുക്കൂൻ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: أن يوصل، ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض، أولئك هم الخاسرون. كيف تكفرون بالله وكنتم أمواتا فأحياكم ثم يميتكم ثم يحييكم ثم إليه ترجعون. سورة البقرة إلى 27-28 ആയത്തുകളാണ് കേൾപ്പിച്ചത്. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അത്തഹ്സീൻ ഇവിടെ സമാപിക്കുന്നു.
2: നൂറുൻ അതല്ല അലൽ ഹയാത്തി റഹീം.
3: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ? അവ പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം ജംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
5: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും.
3: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആനിലെ അധ്യായം 79, സൂറ നാസിയാത്, 15 മുതൽ 46 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അഹമ്മദ് സാഊദ്.

0: ജസാകുമുല്ലാ ഖൈറൻ. നാം ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം, പരിശുദ്ധ ഖുർആനിലെ അധ്യായം 79, സൂറ നാസിയാത്ത്, 15 മുതൽ 46 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് സൗദ്.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖതമുൽ ഖുർആൻ.

0: ജസാകും അല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖത്തമൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഇന്നത്തെ പാരായണ പഠനത്തിൽ സൂറ നാസിയാത്ത് 1 മുതൽ 26 വരെ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി സൂറത്തു നാസിയാത്ത് ആണ്, 46 ആയത്തുകളുണ്ട്. അതുകൊണ്ട് നമുക്കത് പകുതിയും പകുതിയാക്കാം ഏകദേശം അല്ലേ. അപ്പോൾ അതിൻ്റെ നിയമങ്ങൾ നോക്കാം. വന്നാസിആത്തി ഓർക്ക വന്നാശിത്തോത്തി നഷ്ത ഫസാബിഹാത്തി സബഹ ഫസാബിഖാത്തി സബഹ തത്ബഅഹുറാദി ഖുലൂബുൻ യൗമ ഇദിം വ രണ്ട് ഇദ്ഗാം ബിഗുന്ന ഖുലൂബുൻ യൗമ ഇദിം വാജിഫ അബ്സാറുഹ ഖാശിഅ. പിന്നെ പറഞ്ഞേ ഹ എന്നുള്ള ശബ്ദം വരണം, ഖാശിഅ. ഒരുപാട് ആയത്തുണ്ട് അങ്ങനെ, അപ്പം ശ്രദ്ധിക്കുക. ഇന്നാല മർദൂദൂന ഫിൽ ഹാഫിറ ഇദ കുന്ന ഇളാമൻ നഖിറ തൻവീൻ ഇദ്ഗാം ബി ഗുന്ന ഇളാമൻ നഖിറ تلك إذا كرة خاسرة فإنما هي زجرة وزجرة واحدة فإذا هم ب ورش ما نيشي أودا قلنا تورغولي بنا إذ ناداه ربه بالوادي المقدس طوى اذهب إلى فرعون فرعون رعلا فر ഇന്നഹ തഗ ഫഖുൽ ഹല്ലക ഹല്ലക. രണ്ട് ലാമ ഒന്നിച്ച് വന്നു, അപ്പോൾ അത് ഒന്നിനെ മറ്റിലേക്ക് ഇതുകം ചെയ്യാം, എന്നിട്ട് ഇരട്ടിപ്പിക്കുക. ഇല അൻ തസക്ക നൂൽസാക്കിന് ശേഷം ത ഇഖ്ഫാ ഫറാഹുൽ ആയത്തൽ കുബ്ര ഫകദബ വഅസ സുമ അദബറ യസഅ ഫഹശറ ഫനാദ ഫഖാല അന റബ്ബുകുംൽ അഅല ഫഖദഹു അല്ലാഹു നകാല ആഖിറതി വൽ ഊല ഇന്ന ഫി ദാലിക ലഇബറത ലിമൻ. തൻവീൻ ശേഷം ലാമ ഇദ്ഗാം ബി ഇലാഗുന്ന ഇബ്റത ലി. പിന്നെ മൻ യഖ്ഷ നുൻസാക്കിന് ശേഷം യാ ഇദ്ഗാം ബി ഗുന്ന. അത്രയും നമുക്ക് ഓതാം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം

ഇതങ്ക നല്ലോ മണിക്കണം, പിന്നെ കറത്തുൻ ഹാസിറ ഒട്ടും ഉന്നത്ത് വേണ്ട. അപ്പോൾ ഒരു സ്ഥലത്ത് നന്നായിട്ട് ഉന്നത്ത് വേണം, തൊട്ടടുത്ത സ്ഥലത്ത് ഉന്നത്ത് വേണ്ട. ഒന്നും കൂടി ഓതാം. ഖാലൂ തിൽക ഇദാ കറത്തുൻ ഖാസിറ.

അവിടെ ശ്രദ്ധിക്കേണ്ടത് ഹൽ അത്താക്ക് പറയുമ്പോഴേ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ഹൽ അ രണ്ടും വേറെ തന്നെ ഇൽഹാറിന്റെ പോലെ ഉച്ചരിക്കണം. ഹല്ലത്ത ഹല്ലത്താക്കാന്ന് പറയരുത്.

0: تخشى
1: وأهديك إلى ربك وتخشى
0: فتخشى نوري
1: وأهديك إلى ربك فتخشى

0: അവിടെ കണ്ടില്ലേ, ഇന്ന നൂന് നന്നായിട്ട് ഉന്നത്ത് വേണം ശബ്ദമുള്ളതുകൊണ്ട്. പിന്നെ ലഇബ്റതല്ലി, അവിടെ ഒട്ടും ഉന്നത്ത് വേണ്ട, കാരണം തൻവീന് ശേഷം ലാമാണ്. ലഇബ്റതല്ലി. പിന്നെ മൻ യഖ്ഷ, നൂൻസാക്കിനൊക്കെ ശേഷം യാ ആണ്, അപ്പോൾ അവിടെ നന്നായി മണിക്കുകയും വേണം. ശ്രദ്ധിക്കണം, ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ഷ. ഇൻഷാല്ലാ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ നോക്കാം, കാരണം കുറച്ച് ദീർഘമായ സുഹൃത്താണ്. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം. ഇന്നത്തെ പാരായണ പഠനത്തിൽ നമ്മൾ പഠിച്ചത് സൂറ നാസിയാത് 1 മുതൽ 26 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. ഹാഫിൽ സഈദ് അൽ ആമദിയുടെ മധുരമായ പാരായണത്തിൽ നമ്മൾക്ക് കേൾക്കാം.